0: क्षमता और उनकी आकांक्षा अंतरिक्ष जितनी असीम है, इससे बड़ा संदेश देश के लिए कोई और प्रेरणा नहीं दे सकता।
1: ഇറാനിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. നിലവിലെ സാഹചര്യം മെച്ചപ്പെടുന്നതുവരെ ഇറാനിലേക്കുള്ള യാത്ര താൽക്കാലികമായി മാറ്റിവെക്കണമെന്ന് ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഇറാനിൽ തുടരാൻ തീരുമാനിക്കുന്ന പൌരന്മാർ പരമാവധി ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശിച്ചു. എംബസിയുടെ ഔദ്യോഗിക വെബ്സൈറ്റും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും പതിവായി പരിശോധിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പിഎസ്സിയുടെ നിർണായക യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട നടപടികളും ചർച്ചാ വിഷയമായി. പരീക്ഷാക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെയാണ് യോഗം. വയനാട് വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്തിലെ വാളാരംകുന്ന് ഉന്നതിയിൽ പുനരധിവാസ പദ്ധതി പ്രകാരം പൂർത്തീകരിച്ച വീടുകൾ മന്ത്രി എ പി അനിൽകുമാർ ഇന്ന് കൈമാറും. റവന്യൂ ട്രൈബൽ വകുപ്പുകൾ സംയുക്തമായി നടപ്പാക്കിയ പദ്ധതിയിൽ പൂർത്തീകരിച്ച 27 വീടുകളാണ് ആദ്യഘട്ടത്തിൽ കൈമാറുന്നത്. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. 20 ലക്ഷം പിഴയടയ്ക്കണമെന്നും ഈ തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. 2025 ജനുവരിയിൽ പോത്തുണ്ടി സ്വദേശികളായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ഇതേ കോടതി നേരത്തെ വിധിച്ച ഇരട്ട ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു വരികയായിരുന്നു പ്രതി. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിലെ ഒന്നാം പ്രതി അധ്യാപകൻ ഡോക്ടർ എം കെ റാമിനെ അന്വേഷണത്തിലും നടപടികൾ തടസ്സപ്പെട്ടു. ഇറാനിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷയും 20 ലക്ഷം രൂപ പിഴയും വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അധ്യാപകൻ ഡോക്ടർ എം കെ റാം അറസ്റ്റിൽ. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്
2: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
1: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
0: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉദ്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം 3 മണിക്കും ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 മിത്താരം.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: കൊച്ചി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം തുടരും.

സാമ്പത്തിക കാരണങ്ങളാൽ ആകാശവാണി വാർത്തകൾ പ്രക്ഷേപണം ചെയ്യുന്നതിൽ തടസ്സം നേരിടുന്നു. ശ്രോതാക്കൾ ക്ഷമിക്കുക. കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

വാക്കുകൾക്ക് ചിറകു വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

0: അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
1: റേഡിയോ മെക്ഫാസ് 90.4 ടൈം ചെക്ക്.
2: 1 o'clock.
1: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
3: റേഡിയോ മെക്ഫാസ്റ്റ് 90.4 രുചിക്കൂട്ട്, കൂടെയുള്ളത് ദീപ. വൈകുന്നേരമായാൽ ഒരു കപ്പ് ചൂട് ചായയോ കാപ്പിയോ നമ്മൾ കയ്യിലെടുക്കാറുണ്ട്. അങ്ങനെ കയ്യിലെടുക്കുന്ന സമയത്ത് അതിനൊപ്പം എന്തെങ്കിലും ഒരു കുറയ്ക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്നാക്ക് ഉണ്ടെങ്കിൽ എന്ന് ആ സമയം നമ്മൾ ചിന്തിക്കുമല്ലേ. എന്നാൽ മാത്രമേ ആ ചായയുടെയും കോഫിയുടെയും ഒരു പൂർണ്ണത നമുക്ക് കിട്ടുള്ളൂ. അത് കുട്ടികളായാലും മുതിർന്നവരായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. വൈകുന്നേരത്തെ സ്നാക്കിനോട് എല്ലാവർക്കും ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. അപ്പൊ ദിവസവും ഈ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്നതിന് പകരം വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുമായ ചില വിഭവങ്ങളാണ് ഇന്ന് ഞാൻ രുചിക്കൂട്ടിൽ പറയാൻ പോകുന്നത്. അതായത് ചായ സമയത്തെ കൂടുതൽ സ്പെഷ്യൽ ആക്കാനായിട്ടുള്ള ഒന്ന് രണ്ട് വിഭവങ്ങൾ, അല്ലെങ്കിൽ ഒന്ന് രണ്ട് റെസിപ്പീസ്. അതിൽ ഒന്നാമത്തെയാണ് ബ്രെഡ് വെച്ച് പോക്കറ്റ്സ്. വൈകുന്നേരത്തെ ചായക്കൊപ്പം ചൂടോടെ കഴിക്കാൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഈ ബ്രെഡ് വെച്ച് പോക്കറ്റ്സ് എന്ന് പറയുന്നത്. രണ്ട് ബ്രെഡ് സ്ലൈസിന്റെ അരികുകൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒന്ന് പരത്തി വെക്കുക. ഇനി ഒരു പാനിൽ അല്പം എണ്ണ ചൂടാക്കിയിട്ട് സവാള, ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ്, അങ്ങനെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ, വെജിറ്റബിൾസ്, ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും ഒറിഗാനോയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ മിക്സ് ബ്രെഡിനുള്ളിൽ നിറച്ചിട്ട് അരികുകൾ ജസ്റ്റ് ഇങ്ങനെ വെള്ളം പുരട്ടിട്ട് നമ്മളിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അല്പം വെണ്ണ പുരട്ടിയിട്ട് ഒന്ന് നമ്മളുടെ ഏതെങ്കിലും ഒരു നോൺ സ്റ്റിക് പാനിൽ രണ്ട് വശവും ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ടൊമാറ്റോ സോസിനൊപ്പം ചൂടോടെ കഴിക്കാൻ, നമുക്ക് ചായയോടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ബ്രെഡ് വെച്ച് പോക്കറ്റ്സ് എന്ന് പറയുന്നത്. അത് ഒന്നാമത്തേതാണ്. രണ്ടാമത്തേത് മസാല കോൺചാറ്റ് ഉണ്ട്. അത് 5 മിനിറ്റിനുള്ളിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി സ്നാക്കാണ്. വേവിച്ച സ്വീറ്റ് കോൺ ഒരു ബൗളിലാക്കിയിട്ട് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ സവാളയും തക്കാളി, വെള്ളരിക്കയും മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഉപ്പും കുരുമുളക് പൊടിയും ചാറ്റ് മസാലയും കുറച്ച് മുളക് പൊടിയും നാരങ്ങാ നീരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ബട്ടർ ഇഷ്ടമുള്ളവർക്ക് ഒരല്പം ബട്ടറും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ചായക്കൊപ്പം നമുക്ക് ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് മസാല കോൺചാറ്റ്. ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ഒരുപാട് സംഭവങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു സ്നാക്ക് തട്ടിക്കൂട്ടണമല്ലോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കണമല്ലോ എന്ന് വിചാരിക്കും. ഇതുപോലെ മാറ്റി മാറ്റി നമുക്ക് അവർക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇനി മൂന്നാമത്തേത് ഉരുളക്കിഴങ്ങ് ചീസ് കട്ട്ലേറ്റ്. ഈ ചീസ് കട്ട്ലേറ്റ് നമ്മൾ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. വേവിച്ച ഉരുളക്കിഴങ്ങ് അതൊടച്ചിട്ട് അതിലേക്ക് ഇഞ്ചി പച്ചമുളകൊന്ന് പേസ്റ്റ് ആക്കിയതും മല്ലിയിലയും ഉപ്പും കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ചെറിയ ഉരുളകളാക്കി നടുവിൽ ചെറിയ കഷ്ണം ചീസ് വെച്ചിട്ട് കട്ട്ലേറ്റിന്റെ ആകൃതിയിലാക്കണം. പിന്നെ ബ്രെഡ് ക്രംസിൽ ഒന്ന് പൊതിഞ്ഞിട്ട് ചെറിയ തീയിൽ എണ്ണയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുകയോ, ഇനിയിപ്പം എയർ ഫ്രൈർ ഉണ്ടെങ്കിൽ ക്രിസ്പി ആവുന്നതുവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുകയോ ചെയ്യാം. പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ ഉരുകിയ ചീസും ചേർന്നിട്ടുള്ള ഈ കട്ട്ലേറ്റ് ഒരു കപ്പ് ചൂട് ചായക്കൊപ്പം നല്ല കോമ്പിനേഷനാണ്. അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. സാധാരണ കട്ട്ലേറ്റ് പോലെ വലിയ പാടൊന്നും ഇല്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ഇന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിൽ ഈ പറഞ്ഞിട്ടുള്ള ഏത് നമ്മൾ ട്രൈ ചെയ്താലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. മസാല കോൺചാറ്റ് ആണെങ്കിലും അതുപോലെ ബ്രെഡ് വെച്ച് പോക്കറ്റ്സ് ആണെങ്കിലും പിന്നെ ഈ പറഞ്ഞ ഉരുളക്കിഴങ്ങ് ചീസ് കട്ട്ലേറ്റ് മൂന്ന് നിങ്ങൾക്ക് മാറി മാറി ട്രൈ ചെയ്ത്, അല്ലെങ്കിൽ കുട്ടികളോ ഗസ്റ്റ് ഒക്കെ വീട്ടിൽ വരുന്ന സമയത്ത് നമുക്കൊരു വെറൈറ്റി ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ പഴംപൊരി, ഉള്ളിവട, പരിപ്പുവട, ഉഴുന്നുവട, ഇതൊക്കെ നമ്മൾ സ്ഥിരം കഴിച്ചു കഴിച്ചു വരുന്ന ഒരു സാധനമാണല്ലേ ചായയുടെ ഒപ്പം. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെറൈറ്റി ആയിരിക്കും. അപ്പൊ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ ഇന്നത്തെ രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ, റേഡിയോ മെക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.
4: പിടിയാന, പിടിയാന ഞാൻ.

0: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ശമയം.

നഖങ്ങൾ വേണം എന്ന് ആഗ്രഹിക്കാത്തതായിട്ട് ആരുണ്ടാവില്ലല്ലേ. നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വലിയ വലിയ ക്ലാസ്സിലെ ശേഷിമാരുടെ കയ്യിലൊക്കെ നല്ല ഭംഗിക്ക് നഖമുള്ളപ്പോ നമ്മളൊക്കെ വിചാരിക്കാറുണ്ട് നമുക്കും ഇതുപോലെ ഉണ്ടായിരുന്നെങ്കിൽ. അങ്ങനെ നമ്മൾ വിചാരിച്ച് നഖം വളർന്ന് നിൽക്കുകയാണെങ്കിൽ മിക്കവരുടെ നഖം പൊട്ടിപ്പോവുകയാണ് ചെയ്യാറ്. അപ്പോ ഈ ഒരു പ്രശ്നം ഒരുപാട് വളർന്നിട്ടും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നഖം ഇപ്പോഴും വളർത്താൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നതെങ്കിൽ അവർക്കുള്ള ഒരു സൊല്യൂഷൻ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. വെൽക്കം ടു ചമയം വിത്ത് മീ ആർ ജെ അപർണ. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയുകയാണ്, നഖം വളർത്തുകയാണെങ്കിൽ നല്ല വൃത്തിക്ക് കൊണ്ടുനടക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഒരുപാട് അസുഖങ്ങൾ പരക്കുന്ന ഒരു സമയമാണ്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഈ നഖങ്ങൾ എത്രത്തോളം വൃത്തിയായിരിക്കുന്നു അത്രത്തോളം നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ഇനിയിപ്പോ നഖം വളരുന്നില്ല, എന്തൊക്കെ ചെയ്തിട്ടും കുറച്ച് വളർന്നു വരും, പെട്ടെന്ന് പൊട്ടിപ്പോവാണ്, കട്ടി ഒട്ടുമില്ല എന്നാണ് പറയുന്നതെങ്കിൽ അങ്ങനെയുള്ളവർക്ക് നഖത്തിന് അല്പം കട്ടി വരാനും അല്പം തിളക്കമൊക്കെ കിട്ടാനുമായിട്ടുള്ള ഒരു സിമ്പിൾ ട്രിക്ക് അതാണ് പറയാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, വെളിച്ചെണ്ണയാണ് കേട്ടോ ഇതിന് നല്ല ഒരു ഉത്തമ സഹായി എന്ന് പറയുന്നത്. വെളിച്ചെണ്ണ നമ്മുടെ നഖത്തിലുണ്ടാകുന്ന കേടുപാടുകളൊക്കെ മാറ്റി നഖത്തിന് സ്വാഭാവികമായിട്ടുള്ള ഒരു തിളക്കം നൽകാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇടയ്ക്ക് വെളിച്ചെണ്ണ നഖത്തിൽ പരട്ടി കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. എന്നും പറഞ്ഞു ഒരുപാട് വെളിച്ചെണ്ണയൊന്നും കൈവിരലിൽ മുക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു കോട്ടണിൽ അല്പം വെളിച്ചെണ്ണ ഒരു രണ്ടോ മൂന്നോ തുള്ളി എടുക്കുക, എന്നിട്ട് നമ്മുടെ നഖത്തിൽ മെല്ലെ ഒന്ന് പോളിഷ് ചെയ്യുന്ന പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് നേരം കൈ വെള്ളത്തിലൊക്കെ ആയിട്ട് മുക്കി വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ അടുക്കളയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളിപ്പോൾ നനഞ്ഞു നിൽക്കുന്ന സമയത്ത്, അതായത് കൈവിരലുകളൊക്കെ നനഞ്ഞു നിൽക്കുന്ന സമയത്ത് ഒരിക്കലും ഷാർപ്പായിട്ടുള്ള വസ്തുക്കളിൽ തൊടാനോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നഖങ്ങളിലേക്ക് ബലം ചെല്ലുന്ന രീതിയിൽ കൈകൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ അടുക്കളയിലെ വർക്കൊക്കെ കഴിയുമ്പോൾ ഉടനെ തന്നെ നമ്മൾ കൈ കഴുകി കൈ തുടക്കുന്ന കൂട്ടത്തിൽ നഖത്തിലെ വെള്ളം മര്യാദയ്ക്ക് പോയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ഒരു കോട്ടൺ വെച്ചിട്ട് അതൊക്കെ ഒന്ന് തുടച്ച് മാറ്റി നീറ്റാക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്നത് നഖത്തിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇതുകൊണ്ട് കഴിഞ്ഞില്ല, ഒരുപാട് ആസിഡിറ്റി ഉള്ള ഐറ്റംസിലേക്കൊക്കെ നമ്മുടെ നഖങ്ങൾ ചുമ്മാ അങ്ങോട്ട് കൊണ്ടുപോയി ടച്ച് ചെയ്യാതെ ഇരിക്കുന്നതാണ് വളരെ നല്ലത്. പിന്നെ നെയിൽ പോളിഷ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ നല്ലതാണ് എന്ന് ഉറപ്പുള്ളത് മാത്രം സെലക്ട് ചെയ്യുക. നമുക്ക് ചില നെയിൽ പോളിഷൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഭയങ്കര എന്താ പറയുക, നമ്മുടെ മൂക്കിലൂടെ തുളച്ചു കയറുന്ന സ്മെല്ലൊക്കെ ഉണ്ടാവില്ലേ, അത്രയും കട്ട കെമിക്കലുള്ള ഐറ്റംസ് ഒന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി മറ്റൊരു ഐറ്റം പറയുകയാണെങ്കിൽ വെണ്ടയ്ക്കയില്ലേ, വെണ്ടയ്ക്ക, വെണ്ടയ്ക്കയുടെ ആ ഒരു വഴുവഴുപ്പില്ലേ, അത് നമ്മുടെ നഖത്തിന് വളരെ നല്ലതാണ് കേട്ടോ. അപ്പൊ അത് ഇപ്പൊ വീട്ടില് വെണ്ടയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ചുമ്മാ നമ്മുടെ നെയിലൊന്ന് റബ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. റബ് ചെയ്യുമ്പോൾ ഒരുപാട് ശക്തിയിൽ ഉറക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ചിലർ ഈ നഖം വളരാനായിട്ട് അല്ലെങ്കിൽ നഖത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ നാരങ്ങ മുറിച്ചു വെക്കുക, നാരങ്ങ നീര് തേക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നാരങ്ങ ഇനി നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ എണ്ണയിൽ ചാലിച്ച് മാത്രം ചെയ്യുക കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നഖത്തിന്റെ ആരോഗ്യം ശ്രദ്ധിക്കാനായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആക്കാനായിട്ട് നമുക്ക് പറ്റും. ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ നഖത്തിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല ഒരു ഐറ്റമാണ് തേൻ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തേൻ ഉപയോഗിക്കാൻ പറ്റുന്നില്ല എങ്കിൽ, ഇവ രാത്രി കിടക്കുന്ന സമയത്ത് തേനൊക്കെ ഉപയോഗിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോട്ടൺ പാഡിൽ ഒന്നോ രണ്ടോ ഡ്രോപ്പ് എടുക്കുക, എന്നിട്ട് ചെറുതായിട്ട് ഒന്ന് കയ്യിൽ ഇങ്ങനെ നെയിൽ പോളിഷ് അടിക്കുന്ന പോലെ ഒന്ന് തേച്ച് കൊടുക്കുക. ഇത് എപ്പോഴും ചെയ്യണമെന്നില്ല, ഒന്നരോടം ചെയ്താൽ മതി. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ നഖത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പം അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നഖങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള കുറച്ച് ടിപ്സാണ് ഞാനിവിടെ പറഞ്ഞു തന്നത്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നല്ല ഭംഗിയുള്ള നല്ല നീളമുള്ള നഖങ്ങൾ ലഭിക്കും. അപ്പൊ അത്രയേ ഉള്ളൂ, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചമയത്തിന്റെ എപ്പിസോഡിൽ നിന്ന് ഞാൻ ടാറ്റ ബൈ ബൈ പറയുകയാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ അപർണയാണ്. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4.

വെൽക്കം ടു ഗ്രാമഫോൺ വിത്ത് മീ ആർ ജി അപർണ. ഞാനിന്ന് ഒരുപാട് നല്ല പാട്ടുകളാണ് കേട്ടോ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ പാട്ടുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന എല്ലാ പാട്ടും തന്നെ സിദ് ശ്രീരാമിൻ്റെ വോക്കലിൽ ജന്മമെടുത്തിട്ടുള്ള പാട്ടുകളാണ് കേട്ടോ. അപ്പം തന്നെ ആ ഒരു പാട്ടിൻ്റെ റേഞ്ച് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ വോക്കലിൽ കേൾക്കുന്ന എല്ലാ പാട്ടുകൾക്കും വല്ലാത്തൊരു ജീവനുണ്ട്, വല്ലാത്തൊരു ഫീലുണ്ട് അല്ലേ. അത്തരത്തിലുള്ള ഒരു പാട്ടിലൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സിദ് ശ്രീരാം എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരുപാട് പാട്ടുകളുണ്ട്. അതിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് മറുവാർത്തേ എന്ന പാട്ടിലൂടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഒരു ബ്രേക്കപ്പ് ഒക്കെ അടിച്ചിരിക്കുകയാണെങ്കിൽ ദാ ഈ ഒരു പാട്ട് കേട്ടാൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ കണ്ണിന്ന് കണ്ണുനീര് വരും. അത്രയ്ക്ക് ഫീലാണ് ഈ പാട്ടിനുള്ളത്. അപ്പോൾ ഈ ഒരു പാട്ടിലൂടെ നമുക്ക് തുടങ്ങിയാലോ. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

എന്ന പാട്ടൊക്കെ കേട്ട് തിരികെ എത്തുമ്പോ ഇനി നമുക്കൊരു മലയാളം പാട്ട് കേട്ടാലോ. സെറ്റ് ശ്രീരാമന്റെ വോക്കലിൽ വന്നിട്ടുള്ള എല്ലാ മലയാളം പാട്ടുകളും തന്നെ ഹിറ്റാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത പാട്ടുകളാണ്. അതിൽ നമ്മൾ ഇന്ന് ആദ്യം കേൾക്കാൻ പോകുന്ന ഏതാണ് നോക്കുകയാണെങ്കിൽ, മിന്നൽവള എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. നരിവേട്ട എന്ന മൂവിയിൽ ഭയങ്കര രസമുള്ളൊരു പാട്ടാണ്, ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടാണ്. മൂവി റിലീസാകുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു പാട്ട് ട്രെൻഡിങ് ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഈ ഒരു പാട്ട് ട്രെൻഡിങ് ലിസ്റ്റിൽ തന്നെയാണ് കേട്ടോ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട പാട്ട് തന്നെയാണ്. അപ്പോൾ നോക്കി കേട്ടാലോ, ദാ വരുന്ന പാട്ട്, കേട്ടുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ മാക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

വ്രതം എന്ന മൂവി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലാത്തതായിട്ട് ആരും ഉണ്ടാവില്ലല്ലേ. ഈ ഒരു മൂവിക്ക് ശേഷം മലയാളികളുടെ മനസ്സിൽ ഒരു നാനോ കാർ കാണുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ഗൗതമനെയും ഗൗതമന്റെ രഥത്തെയും തന്നെയായിരിക്കും കേട്ടോ. അപ്പൊ എന്തായാലും അത്രയും ഫേമസ് ആക്കിയ ഒരു നാനോ കാറിനെ അത്രയും ഫേമസ് ആക്കിയ മറ്റൊരു മലയാളം മൂവി ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇച്ചിരി ഡൗട്ടാണ് കണ്ടുപിടിക്കാൻ. ഈ ഒരു മൂവിയില് സിത് ശ്രീറാമിന്റെ വോക്കലിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി റൊമാൻറ്റിക് സോങ് ആണ് കേട്ടോ. ആ ഒരു പാട്ടാണ് നമ്മളിനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. ഈ ഒരു പാട്ടിന് വല്ലാത്തൊരു ഫീൽ ഉണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു മൂവി കണ്ടവർക്ക് മനസ്സിലാകും, തുടക്കത്തിൽ ഭയങ്കര ശത്രുക്കളായിട്ട് തുടങ്ങി പിന്നീട് അതിൽ പ്രണയമൊക്കെ വരുന്ന ഒരു സ്റ്റോറിയാണ് പറയുന്നത്. യൂഷ്വലായിട്ട് നമ്മൾ കാണുന്ന ഒരു സ്റ്റോറി ലൈൻ ആണെങ്കിൽ കൂടി ഈ ഒരു മൂവിയിലും അല്ലെങ്കിൽ ഈ ഒരു പാട്ടിലും ഭയങ്കര വ്യത്യസ്തതയുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് സിത് ശ്രീറാമിന്റെ വോക്കലിൽ കേൾക്കുമ്പോൾ ഈ ഒരു പാട്ടിന് വല്ലാത്തൊരു ജീവനുണ്ട്. പണ്ടെപ്പോഴും നീരജ് മാധവ് ഈ ഒരു മൂവിയുടെ പ്രൊമോഷനുമായിട്ട് സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു പാട്ട് പാടാനായിട്ട് സിത് ശ്രീറാമിനെ കോൺടാക്ട് ചെയ്തപ്പോൾ അദ്ദേഹം വേണ്ട എന്നാണ് പറഞ്ഞത്, താല്പര്യം ഇല്ലാന്ന് പറഞ്ഞു. പിന്നീട് ലാസ്റ്റ് നീരജ് മാധവ് ഇടപെട്ട് സംസാരിച്ച് അങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു പാട്ട് പാടുന്നത്. അപ്പോഴെങ്കിലും അദ്ദേഹം ശരിക്കും ഈ ഒരു പാട്ട് പാടാതിരുന്നിരുന്നെങ്കിൽ അതൊരു വലിയ നഷ്ടം തന്നെയാണെന്ന് ഈ പാട്ട് കേട്ടതിന് ശേഷം നമുക്ക് പലർക്കും തോന്നിപ്പോയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു പാട്ട് കേട്ടാലോ, ദാ വരുന്ന പാട്ട് കേട്ടോണ്ടേ ഇരിക്കൂ. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

കേൾക്കുന്നത് ഗ്രാമഫോൺ ആണ്. കൂടെയുള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. നമ്മൾ ഇന്ന് കേൾക്കുന്ന എല്ലാ പാട്ടുകൾക്കും ഒരു പ്രത്യേകതയുണ്ട്. മറ്റൊന്നുമല്ല, സെറ്റ് ശ്രീറാം പാടിയിട്ടുള്ള പാട്ടുകളൊക്കെയാണ് കേട്ടോ നമ്മൾ കേൾക്കുന്നത്. അദ്ദേഹത്തിന്റെ പാട്ടുകൾക്ക് വല്ലാത്തൊരു ഫീലാണ്. പ്രത്യേകിച്ച് റൊമാൻറ്റിക് സോങ് കേൾക്കുമ്പോൾ വല്ലാത്ത ഫീലാണ്. അത്തരത്തില് മലയാളത്തിൽ അദ്ദേഹം പാടിയിട്ടുള്ള മറ്റൊരു റൊമാൻറ്റിക് സോങ് ആണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. ഇഷ്ക് എന്ന മൂവിയിലെ എക്കാലത്തെയും ഹിറ്റ് ആയിട്ടുള്ള സോങ്. ഇപ്പൊ തന്നെ പാട്ട് ഏതാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഷെയ്ൻ നിഗത്തിന്റെ കരിയറിൽ തന്നെ ഏറ്റവും അടിപൊളി മൂവി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുള്ള മൂവി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമുക്ക് ഈ ഒരു മൂവി സജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു മൂവി ആണെന്ന് പറഞ്ഞ് ഒരാളെ കാണിച്ചു കൊടുക്കാൻ പറ്റും. അത്രയ്ക്ക് രസമുള്ളൊരു മൂവി ആയിരുന്നു ഇഷ്ക്. ഇഷ്ക് എന്ന മൂവിയിലെ ഈ ഒരു പാട്ട് അതിലേറെ ഹിറ്റായിരുന്നു. അപ്പൊ നമുക്ക് ഇഷ്ക് മൂവിയിലെ ആ ഒരു ഹിറ്റ് സോങ് കേട്ടാലോ. അവരുടെ പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

അങ്ങനെ ഇഷ്ക് മൂവിയിലെ സോങ് ഒക്കെ കേട്ട് തിരികെ എത്തുമ്പോ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഓള് എന്ന് പറഞ്ഞിട്ടുള്ള സോങ് ആണ് കേട്ടോ. ഫ്രം ദ മൂവി മണിയറയിലെ അശോകൻ. ഭയങ്കര രസമുള്ള ഒരു മൂവിയാണ്, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള, ഭയങ്കര ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ് മണിയറയിലെ അശോകൻ. അപ്പൊ ഈ ഒരു മൂവിയിലെ ഭയങ്കര രസമുള്ള ഒരു പാട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ആദ്യം നമുക്ക് സംശയിക്കാതെ പറയാം ഓള് എന്ന് പറഞ്ഞ സോങ്. ഈ ഒരു സോങ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ. കാരണം അത്രയും ഭംഗിയിലാണ് ഈ ഒരു സോങ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വരികളാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു മ്യൂസിക് ആണെങ്കിലും ഒന്നിനൊന്ന് മികച്ചതാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു പാട്ട് കേട്ടാലോ. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കൂ. റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

ജന്മമെടുത്തിട്ടുള്ള പാട്ടുകളൊക്കെയാണ് ഞാൻ ഇങ്ങനെ കേൾക്കുന്നത്. ഗ്രാമഫോൺ ആണ് കേട്ടോ. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് കുടുക്ക് എന്ന മൂവിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പാടിയിട്ടുള്ള ഒരു സോങ് ആണ്. ഭയങ്കര രസമുള്ള പാട്ടാണ് കേട്ടോ, ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടാണ്. പാട്ട് ഏതാണെന്ന് ഏകദേശം മനസ്സിലായി കാണുമല്ലോ. കാറ്റിൽ അവൾ ശ്വാസം എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലേ ഭയങ്കര രസമുള്ള പാട്ടുള്ളത്. അപ്പൊ നോക്കി ഒരു പാട്ട് കേട്ടാലോ. ഇതാ വരുന്ന പാട്ട്, കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

ഗ്രാമിന്റെ പാട്ടുകളൊക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് ഗ്രാമഫോൺ ആണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് ഏത് പാട്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഡിയർ കോമ്രേഡ് എന്ന മൂവിയിലെ മധു പോലെ പെയ്ത മഴയിൽ എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. ഭയങ്കര രസമുള്ള പാട്ടാണ്. ആ ഒരു മഴയുടെ ഭംഗി ദാ ഈ ഒരു പാട്ട് കേട്ടാൽ മതി, നമുക്ക് അപ്പം മനസ്സിലാകും. അത്രയും രസമായിട്ടാണ് ഈ ഒരു പാട്ടിന്റെ വരികളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പാട്ടിന്റെ വരിയിൽ ആദ്യം നമ്മൾ കേൾക്കുമ്പോൾ മഴയാണോ ഭംഗി, പ്രണയമാണോ ഭംഗി എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇച്ചിരി പ്രയാസമാണ്. അത്രയും ഭംഗിയിലാണ് ഇത് രണ്ടും മിക്സ് ചെയ്ത് ഓരോ വരിയിലും എഴുതിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും സിത് ശ്രീരാമിന്റെ വോക്കലിൽ നമുക്ക് മധു പോലെ പെയ്ത മഴയിൽ എന്ന പാട്ട് കേൾക്കാം ഗ്രാമഫോണിൽ ഇനി അടുത്തതായി.

അങ്ങനെ നല്ലൊരു പാട്ടൊക്കെ കേട്ട് തിരികെ എത്തുമ്പോൾ ഇനി നമുക്ക് രണ്ട് തമിഴ് സോങ്സ് കേൾക്കുക കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് മുതൽ നീ മുടിവും നീ എന്ന് തുടങ്ങുന്ന സോങ് ആണ്. ഭയങ്കര രസമുള്ള പാട്ടാണ് കേട്ടോ. നമുക്കൊക്കെ അറിയാം, നമുക്ക് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ചെറിയ ക്രഷ് ഉണ്ടാകും ചിലർക്ക്, എല്ലാവർക്കും എന്നല്ല, ഏതെങ്കിലും ഒരു ക്രഷ് ഉണ്ടാകും ചിലർക്ക്, റിലേഷൻഷിപ്പ് ഉണ്ടാകും, ചിലപ്പോൾ അതൊക്കെ സക്സസ് ആകണമെന്നില്ല. പക്ഷേ ഒരു കാലത്തിനപ്പുറം വീണ്ടും അവരെ കണ്ടുമുട്ടുമ്പോൾ അവരോട് പറയാൻ ബാക്കി വെച്ച എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇൻഡയറക്റ്റായിട്ട് അവരോട് പറയുമ്പോൾ അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരിലെ ഉണ്ടാകുന്ന ആ ഒരു സങ്കടവും സന്തോഷവും ഒക്കെ ആ ഈ ഒരു ഒറ്റ പാട്ട് കേട്ടാൽ നമുക്ക് മനസ്സിലാകും. അത്രയ്ക്ക് രസമുള്ള പാട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കേട്ടാലോ, ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കൂ. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

ശ്രീരാമന്റെ പാട്ടുകളൊക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നത്. നമ്മളിപ്പോ തന്നെ ഒരുപാട് പാട്ടുകൾ കേട്ടു, എല്ലാ പാട്ടും ഒന്നിനൊന്ന് മികച്ചതാണ്. അങ്ങനെ പാട്ടൊക്കെ കേട്ടിരുന്നപ്പോൾ ഒരുപാട് സമയം മുന്നോട്ട് പോയി, എനിക്കിവിടെ നിന്ന് ടാറ്റ പറയാനുള്ള സമയമായിട്ടുണ്ട്. അങ്ങനെ ഞാൻ വെറുതെ ടാറ്റ പറഞ്ഞു പോകുന്നില്ല, ഒരു പാട്ട് കൂടി അങ്ങോട്ട് തരാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് ഹോ മൈ കടവുള എന്ന മൂവിയിലെ കഥയി പോവോമ എന്ന സോങ് ആണ് കേട്ടോ. ഭയങ്കര രസമുള്ള പാട്ടാണ്, ട്രാവലൊക്കെ ചെയ്യുമ്പോൾ കേൾക്കാൻ പറ്റിയ പാട്ടാണ്. നമ്മൾ ഹസ്ബൻഡും വൈഫും കൂടി ട്രാവൽ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് തമ്മിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ, അതിനൊക്കെ ഇടയിൽ പ്ലേ ചെയ്യാൻ പറ്റിയൊരു പാട്ടാണ് കേട്ടോ ഇത്. അപ്പം എന്തായാലും ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ ഗ്രാമഫോണിൻ്റെ എപ്പിസോഡിൽ നിന്ന് ഞാൻ പതിയെ ടാറ്റാ ബൈ ബൈ പറയുകയാണ്. ഇത്രയും നേരം കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർജെ അപർണയാണ്. വീണ്ടും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ரேடியோ மக்ஃபாஸ்ட் 90.4 நாட்டுக்காருக்கு கூட்டாய். കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കെ എം സി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ നിങ്ങളുടെ ജോലി തിരക്കുകൾക്കിടയിൽ ഡോക്ടറെ വന്നു കണ്ട് വേഗം മടങ്ങാം.
0: കൺസൾട്ടേഷൻ ചാർജ് 50 രൂപ മാത്രം.
1: കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

0: കൊച്ചി ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡിടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. മെഡിടോക്കിൽ കൂടെയുള്ളത് ദീപ. ഇന്ന് മെഡിടോക്കിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത് ചിക്കൻ പോക്സിനെ കുറിച്ചാണ്. നമുക്കറിയാം, വേനൽക്കാല രോഗങ്ങളിൽ എടുത്തു പറയേണ്ട ഒരു അസുഖമാണ് ചിക്കൻ പോക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് ശ്രീ കാർത്യായനി ക്ലിനിക്കിലെ ഡോക്ടർ അഞ്ജന വി പിള്ളൈ. നമുക്ക് ഡോക്ടറിനെ വെൽക്കം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ആദ്യം തന്നെ ഈ ചിക്കൻ പോക്സ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വേനൽക്കാല രോഗമാണല്ലോ, അപ്പൊ അതിനെക്കുറിച്ചൊന്ന് കൂടുതലൊന്ന് വിശദീകരിക്കാമോ?
1: ഈ പറയുന്നത് പോലെ വേനൽക്കാലമാകുമ്പോൾ ധാരാളമായി കണ്ടുവരുന്ന ഒരു രോഗമാണ് ചിക്കൻ പോക്സ്. ഇതൊരു വൈറൽ രോഗമാണ്. വേരിസെല്ല സൂസ്റ്റർ വൈറസ് മൂലമാണ് ഈ ചിക്കൻ പോക്സ് ഉണ്ടാകുന്നത്. ഈ വൈറസ് വേനൽക്കാലമാകുമ്പോൾ ധാരാളമായി പുറത്തു വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതുമായി സമ്പർക്കം പുലർത്തുന്നവർക്കാണ് ചിക്കൻ പോക്സ് കൂടുതൽ ഉണ്ടാകുന്നത്. ഇതിന്റെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് 2 ആഴ്ച ഉണ്ടാകും.
2: അതുപോലെ ഇതൊരു പകർച്ചവ്യാധിയാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ചിക്കൻ പോക്സ് വേറൊരാളിലേക്ക് എങ്ങനെയാണ് പകരുന്നത്?
1: ചിക്കൻ പോക്സ് ഉള്ള ഒരു രോഗിയിലുള്ള കുമിളകൾ ചൊറിഞ്ഞു പൊട്ടുകയും ആ കുമിളകളിൽ നിന്ന് ജലാംശം പുറത്തു വരികയും ആ കൈകൊണ്ട് ഏതൊക്കെ പ്രതലത്തിൽ തൊടുന്നു അവിടെയൊക്കെ രോഗാണുക്കൾ വന്നുകൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ ശരീരത്തിലെ പുറത്തുമുള്ള കുമിളകൾ ശരീരത്തിൽ ഉള്ളിലും കുമിളകൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ വായില്, തൊണ്ടയില് ഈ കുമിളകൾ പൊട്ടുമ്പോൾ അപ്പൊ ആ രോഗി സംസാരിക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോൾ അതിൽ നിന്ന് രോഗാണു പുറത്തു വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചിക്കൻ പോക്സ് പടരാം.
2: ഓക്കെ ഡോക്ടർ, അപ്പൊ ഈ ചിക്കൻ പോക്സ് എന്ന് പറയുന്നത് ശരിക്കും ഒരു അപകടകാരിയാണോ?
1: കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർക്ക് വരെ വരാവുന്ന ഒരു രോഗമാണ് ചിക്കൻ പോക്സ്. എന്നാൽ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരെ, ചില രോഗങ്ങൾക്ക് സ്റ്റീറോയിഡ് തെറാപ്പി എടുക്കുന്നവര്, ഇൻഹേലർ എടുക്കുന്നവര്, വയസ്സായവര്, ഇവർക്കൊക്കെ ചിക്കൻ പോക്സ് ചിലപ്പോൾ കോംപ്ലിക്കേഷൻ ആയിട്ട് വരാം.
2: ഇതിന്റെ രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? നമുക്ക് ഈ ഒരു രോഗം വന്നതിന് ശേഷം അതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെ തരത്തിലായിരിക്കും വരുന്നത്?
1: രോഗലക്ഷണങ്ങൾ എന്തെന്ന് വെച്ചാൽ, ആദ്യം ചെറിയ പനി, നടുവേദന, തലവേദന, 2 ദിവസം കഴിയുമ്പോഴായിരിക്കും കുമിളകൾ വന്നു തുടങ്ങുന്നത്. കുമിളകൾ ആദ്യം കാണുന്നത് പുറത്താണ്, പിന്നെ കഴുത്തിലും, പിന്നെ മുഖത്തും, പിന്നെ ദേഹം മുഴുവൻ വ്യാപിക്കും. അതോടൊപ്പം പനിയോടൊപ്പം തന്നെ അതികഠിനമായ ക്ഷീണവും ഭയങ്കര ഭക്ഷണത്തോടുള്ള വിരക്തിയും ഈ രോഗികളിൽ കാണാൻ പറ്റും.
2: അതുപോലെ ഡോക്ടർ, ചിലർ പറയല്ലോ ഇപ്പൊ രോഗി ഈ ഒരു രോഗം മാറി അത് കുളിച്ചു കഴിഞ്ഞാൽ ഇത് പകരും, അങ്ങനെ ഒരു, എനിക്ക് തോന്നുന്നത് അതൊരു തെറ്റായ ധാരണയാണെന്ന്. അപ്പൊ എന്താണ് അതിന്റെ ആ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്?
1: കുമിളകൾ വരുന്നതിന് 3 ദിവസം മുമ്പോ, റാഷ് പോയതിന് 7 ദിവസം മുമ്പോ ഈ രോഗം പകരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരാളുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ 10 to 20 ദിവസമാണ് ഇതിന്റെ ഇങ്കുബേഷൻ പീരീഡ്. ഈ ഇങ്കുബേഷൻ പീരീഡ് കഴിയുമ്പോൾ ഇവർക്ക് ഈ രോഗലക്ഷണങ്ങൾ കാണിക്കും. ആദ്യത്തെ 3 ദിവസം രോഗം വരണമെന്നില്ല, എന്നാൽ 10 ദിവസത്തിനുള്ളിൽ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്.
2: അതുപോലെ ഇനിയിപ്പോ ചിക്കൻ പോക്സ് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്?
1: കുമിളകൾ പൊട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക, 5-6 ദിവസത്തേക്ക് നോൺ വെജിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക, പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണം കൊടുക്കുക, കഞ്ഞി, ഇഡ്ഡലി, ദോശ, നന്നായി വെള്ളം കുടിക്കാൻ പറയുക, മസാല ചേർന്നുള്ള ഭക്ഷണം ഒഴിവാക്കുക, 2 നേരം കഴിക്കും വെള്ളം കുടിക്കുക, അത് നാഡിയിലേക്കുള്ള ക്ഷീണം ഒഴിവാക്കാൻ സാധിക്കും.
2: ഇനിയിപ്പോ നമ്മുടെ ഈ ഹോമിയോപ്പതിയിൽ എന്തൊക്കെ ചികിത്സാ മാർഗങ്ങളാണ് ഡോക്ടർ ഉള്ളത്?
1: ഹോമിയോപ്പതിയിൽ ധാരാളം മരുന്നുകൾ ചിക്കൻ പോക്സിന് ലഭ്യമാണ്. രോഗിക്ക് കംപ്ലൈന്റ് ഒന്നും കൂടാതെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു പോകാവുന്ന മെഡിക്കേഷൻ ആണ് ചിക്കൻ പോക്സിന്റെ ഉള്ളത്. അതുപോലെ ചിക്കൻ പോക്സിനുള്ള പ്രതിരോധ മരുന്നും ഹോമിയോപ്പതിയിൽ ലഭ്യമാണ്.
2: ഓക്കെ, താങ്ക് യു ഡോക്ടർ. അപ്പൊ എന്തായാലും നമ്മൾ ഇത്രയും നേരം ചിക്കൻ പോക്സ് എന്ന ആ ഒരു രോഗത്തെ കുറിച്ച് കുറേയേറെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിച്ചു. ഡോക്ടർ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയും ചെയ്തു. അപ്പൊ ഇത്രയും നേരം ശ്രോതാക്കളോട് ചിക്കൻ പോക്സ് എന്ന ഒരു വിഷയത്തെ കുറിച്ച് സംസാരിച്ചത് ശ്രീ കാർത്യായനി ക്ലിനിക്കിലെ ഡോക്ടർ അഞ്ജന വി പിള്ളൈ. ഇനി വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായി മെഡിടോക്കിൽ കേൾക്കാം. കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: Ready Macfast 90.4 Time set
3: 3 o'clock.
2: Popcorn, the complete filmy show.
3: സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ അറിയാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയായിരിക്കും അല്ലേ? എങ്കിലേ അതൊക്കെ പറയാനായിട്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട്. വെൽക്കം ടു പോപ്കോൺ വിത്ത് മീ ആർ ജെ അപർണ. കുറി വരച്ചാലും കുരിശ് വരച്ചാലും എന്ന പാട്ട് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതായിരിക്കും അല്ലേ? പണ്ട് മുതലേ നമ്മളിങ്ങനെ കേട്ട് ശീലിച്ചതാണ്. പലരും ഈ ഒരു പാട്ട് പാടി പാടി അങ്ങ് കാണാതെ പഠിച്ചിട്ടുണ്ടാകും. എന്നാൽ ഈ പാട്ടുള്ള

പ്രസംഗവുമായി ബന്ധപ്പെട്ട് മൗനത്തിലെ കുറി വരച്ചാലും എന്ന പാട്ട് പരാമർശിച്ചിരുന്നു. ഫിലിമിൽ 2011 ചിത്രീകരിച്ച സിനിമ രണ്ടാം വരവിനായിട്ട് ഡിജിറ്റൽ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഇതിന് ഏകദേശം 10 ലക്ഷം രൂപയോളം മുടക്കി കഴിഞ്ഞു. ഇതിനായിട്ട് സിയോൺ ഷാജു എന്നൊരു വ്യക്തി മുന്നോട്ട് വന്നതിന് പിന്നെയാണ് മൗനം എന്ന ചിത്രം വെളിച്ചം കാണാനായിട്ട് തയ്യാറാകുന്നത്. സൈജു കുറുപ്പായിരുന്നു കേട്ടോ ചിത്രത്തിന്റെ നായക വേഷത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. തിലകൻ, മാടമ്പ്, മുല്ലനേഴി, ഇന്നസെന്റ്, സലിംകുമാർ, ശിവജി ഗുരുവായർ തുടങ്ങിയ വൻ താരനിരയും ഈ ചിത്രത്തിൽ ഉണ്ടായിരുന്നു. 2009 ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയത്ത് പാട്ടിന്റെ ഓഡിയോ പുറത്തിറക്കിയിരുന്നു. അതിനാൽ പാട്ട് സിനിമയുടെ ഗതി നോക്കാതെ അങ്ങ് വളർന്ന് പന്തലിച്ചു. എങ്കിലും സിനിമ ആ ഒരു ഇരുട്ടിൽ പെട്ടുപോയി. എന്നാൽ ആ ഇരുട്ടയ്ക്ക് മാറ്റി ദാ വെളിച്ചത്തേക്ക് വരാനൊരുങ്ങുന്ന മൗനം എന്ന ചിത്രത്തിന് ഒരു വിജയാശംസ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പോപ്കോണിലെ ആദ്യത്തെ പാട്ട് നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: The complete filmy show.
2: സിനിമാ ലോകത്തെ വിശേഷങ്ങളും പുതിയ മൂവിയെ കുറിച്ചുള്ള വാർത്തകളും ഒക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് പോപ്കോൺ ആണ്, കൂടെയുള്ളത് ഞാൻ ആർജെ അപർണയാണ് കേട്ടോ. അൽതാഫ് സലീം നായകനാകുന്ന അന്യഗ്രഹം ജീവിയുടെ കഥ പറയുന്ന ഒരു മൂവി ഉണ്ടല്ലോ, മറന്നുപോയോ? ഇല്ലല്ലേ, ആ മൂവിയുടെ ഒരു പുതിയ അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. പ്ലൂട്ടോ എന്ന മൂവിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പ്ലൂട്ടോ മൂവി ഇതാ റിലീസിനുള്ള ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാണ് റിലീസാകുന്നത് എന്നല്ലേ, ഈ മാസം 30-ാം തീയതി, അതായത് ജൂലൈ 30-ന് ഈ ഒരു ചിത്രം തിയേറ്ററിൽ എത്തുകയാണ്. ഓർക്കിഡ് ഫിലിംസ് ഇന്റർനാഷണലിന്റെ ബാനറിൽ രജു കുമാർ, രശ്മി രജു എന്നിവർ ചേർന്നിട്ടാണ് കേട്ടോ ചിത്രം നിർമ്മിക്കുന്നത്. വ്യത്യസ്തമായ പ്രമേയവും അവതരണ ശൈലിയും കൊണ്ട് ശ്രദ്ധ നേടുന്ന ഈ ഒരു സിനിമ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവമായിരിക്കും. പ്രത്യേകിച്ച് അൽതാഫിനെ ഒരു അന്യഗ്രഹ ജീവിയായിട്ട് അവതരിപ്പിക്കുന്ന കാണുമ്പോൾ. അൽതാഫ് സലീം അന്യഗ്രഹ ജീവിയായി എത്തുമ്പോൾ ചിത്രത്തില് നീരജ് മാധവ്, അജു വർഗീസ്, ആർഷ ബൈജു എന്നിവരും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ഇതിൽ അജു വർഗീസിന്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ഇന്നേ വരെ നമ്മൾ അജു വർഗീസിനെ കാണാത്ത ഒരു വ്യത്യസ്തമായ ഗെറ്റപ്പിലാണ് ചിത്രത്തില് അജു വർഗീസ് എത്തുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ഈ ഒരു മൂവിക്ക് ഒരു വലിയ ഓൾ ദ ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് നമ്മളെ ഒരു പാട്ടിലേക്ക് കൂടി പോവുകയാണ്. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. പോപ്കോൺ ദ കംപ്ലീറ്റ് ഫിലിമി ഷോ.
1: സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് പോപ്കോൺ ആണ്. കൂടെയുള്ളത് ഞാൻ ആർജെ അപർണയാണ് കേട്ടോ. നമ്മുടെ വിജയ് നായകനാകുന്ന ജനനായകൻ എന്ന മൂവിയെ കുറിച്ച് ഒരു അപ്ഡേറ്റ് പറഞ്ഞാലോ. അതായത് ഒരുപാട് നിയമകുറിക്കലൊക്കെ പെട്ട് അങ്ങ് സർട്ടിഫിക്കറ്റ്, അതായത് സെൻസർ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടാതെ നിൽക്കായിരുന്നല്ലോ. എന്നാൽ ആ ഒരു കടമ്പയൊക്കെ ജനനായകൻ എന്ന മൂവി ഇതാ കടന്നിരിക്കുകയാണ്. വിജയ് നായകനാകുന്ന തമിഴ് ചിത്രം ജനനായകന് പ്രദർശനാനുമതി നൽകി സെൻസർ ബോർഡ് ഇതാ ഇപ്പോൾ ഉത്തരവിറക്കിയിട്ടുണ്ട്. എ സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ നൽകിയിരിക്കുന്നത്. 3 മണിക്കൂറും 3 മിനിറ്റുമാണ് സിനിമയുടെ ദൈർഘ്യം. എന്നാൽ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ ഏതൊക്കെ സീനാണ് കട്ട് ചെയ്തതെന്ന് പറയേണ്ട ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു സിനിമയുടെ കാര്യത്തിൽ അത് പറഞ്ഞിട്ടില്ല. ജൂലൈ അവസാനത്തോടെ ചിത്രം തിയേറ്ററുകളിൽ എത്തും എന്നാണ് നമുക്ക് ഇപ്പം ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ ഒരു ജനനായകൻ കുറെ നാള് നമ്മൾ കാത്തിരുന്നുവെങ്കിലും സാരില്ല, വരുമ്പോ വൻ വിജയമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാട്ടിലേക്കും കൂടി പോവാണ് കേട്ടോ. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: Popcorn, The Complete Filmy Show.
1: സിനിമാ ലോകത്തെ പുതിയ പുതിയ വാർത്തകളൊക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു തെലുങ്ക് മൂവിയെ കുറിച്ചിട്ടാണ്. അതായത് തെലുങ്ക് സൂപ്പർ താരം പ്രഭാസിനെ നായകനാക്കി ഹനു രാഘവ പുടി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ആഗോള റിലീസ് തീയതി പുറത്തു വന്നിരിക്കുകയാണ്. ഏതാണ് ചിത്രം എന്ന് ഞാൻ പറഞ്ഞില്ലല്ലേ. അതായത് ഫൗസി എന്ന മൂവിയെ കുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞു വന്നത്. 2026 December 3 ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ദാ ഈ ഒരു മൂവി എത്താൻ പോവുകയാണ്. ബ്രഹ്മാണ്ട ക്യാൻവാസിൽ ഒരുക്കുന്ന ഈ വമ്പൻ പാൻ ഇന്ത്യൻ ചിത്രം നിർമ്മിക്കുന്നത് മൈത്രി മൂവീസ് മേക്കേഴ്സ് ആണ് കേട്ടോ. പ്രഭാസും ഹനു രാഘവപ്പുടിയും മൈത്രി മൂവീസ് മേക്കേഴ്സും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത്. ചിത്രം ടി സീരീസ് ഫിലിംസ് ബാനറിൽ ഭൂഷൺ കുമാർ എന്നിവർ ചേർന്നിട്ടാണ് അവതരിപ്പിക്കുന്നത്. എ ബറ്റാലിയൻ ഹു ഫൈറ്റ് അലോൺ എന്നതാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ. സീതാരാമം എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിന് ശേഷം ഹനു രാഘവപ്പുടി രചിച്ച് സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് കേട്ടോ ഇത്. ഇന്ത്യയിലെ മഹത്തായ ചരിത്രത്തിൽ മറഞ്ഞുപോയ ഒരു ധീരയോദ്ധാവിന്റെ കഥയാണ് ചിത്രം പറയുന്നത്. 1940s പശ്ചാത്തലത്തിലാണ് കേട്ടോ ചിത്രം സഞ്ചരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു മൂവിക്ക് എല്ലാവിധ ആശംസകളും പറഞ്ഞുകൊണ്ട് നമ്മളെ ഒരു ചെറിയ പാട്ട് കൂടി കേൾക്കുകയാണ് കേട്ടോ. ദാ വരുന്ന പാട്ട്, കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ഒരു മൂവി റിലീസാകുന്നതിന് മുമ്പ് തന്നെ 300 കോടി രൂപയുടെ ബിസിനസ് സ്വന്തമാക്കിയാൽ എങ്ങനെയുണ്ടാകും? വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടാണല്ലേ, എങ്കിലേ വിശ്വസിച്ചേ പറ്റൂ. സിനിമാ ലോകത്തെ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് പോപ്കോൺ ആണ്. പോപ്കോണിൽ ഇനി എനിക്ക് പറയാനുള്ളത് ആ ഒരു മൂവിയെ കുറിച്ചിട്ടാണ്. ഏത് മൂവിയാണെന്നല്ലേ, അതായത് റിലീസിന് മുമ്പ് 300 കോടി രൂപയുടെ ബിസിനസ് സ്വന്തമാക്കിയ ആ ഒരു മൂവി. സൂര്യനായകനായി എത്തുന്ന വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന മൂവിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. സൂര്യയുടെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ പ്രീ റിലീസ് ബിസിനസ് ആണ് ദാ ഈ ഒരു ചിത്രം കരസ്ഥമാക്കിയിരിക്കുന്നത്. ഈ വർഷം റിലീസ് ചെയ്ത സൂര്യയുടെ കറുപ്പ് എന്ന ചിത്രം നേടിയ ബ്ലോക്ക് ബസ്റ്റർ വിജയവും സംവിധായകൻ വെങ്കിട്ട് അറ്റ്ലൂരിയുടെ സൂപ്പർ ഹിറ്റ് ട്രാക്ക് റെക്കോർഡുമാണ് ചിത്രത്തിന് ഇത്രയും വലിയ പ്രീ റിലീസ് ബിസിനസ് ലഭിക്കാൻ കാരണമായത്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഇപ്പൊ സ്വന്തമാക്കിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ് എന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു മൂവിയെ കുറിച്ച് ബാക്കി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ സൂര്യയോടൊപ്പം നമ്മുടെ മമിതയാണ് കേട്ടോ നായികയായി എത്തുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു മൂവിയിലെ പാട്ടുകൾ ഓൾറെഡി ഹിറ്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു മൂവി വമ്പൻ വിജയമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സിനിമാ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ പങ്കുവെക്കുന്ന പോപ്കോണിൽ നിന്ന് ഞാൻ പതിയെ ടാറ്റ പറയുകയാണ്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ RJ അപർണയാണ്. വീണ്ടും അടുത്ത ആഴ്ച സിനിമാ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കേട്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് മീ RJ അപർണ സൈനിങ് ഓഫ് ഫ്രം പോപ്കോൺ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

കൊടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: യൂറിക്കാസിഡ് കൂടിയാ, എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ?
3: അതെ, സന്ധിവേദന, വൃക്കയിൽ കല്ല്, വൃക്കയിൽ സ്തംഭനം വരെ ഉണ്ടായേക്കാം. മടിക്കണ്ട, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ യൂറിക് ആസിഡ് ചികിത്സയ്ക്ക് പ്രത്യേക യൂണിറ്റ് ഉണ്ട്.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: റേഡിയോ മേക്ക്ഫസ്റ്റ് 90.4. ടൈം ചെക്ക്.
6: 4 o'clock.

0: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്ത

0: ರೇಡಿಯೋ ಕಫೆ. ದಿಸ್ ಈಸ್ ರೇಡಿಯೋ ಕಫೆ.
1: ഹലോ ഹലോ, ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ്. സമയം 4 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആയിട്ടുണ്ട്. ആർക്കെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടോ? എന്നാ എന്താ താമസിക്കുന്നത്? റേഡിയോ കഫെ ഇതുവരെ തുറന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം വരേണ്ടത് ഞാനാണോ? അല്ല, നിങ്ങളെല്ലാവരും അല്ലേ റേഡിയോ കഫേ എന്തിയേ കാണുന്നില്ലല്ലോ. ആരാണിന്ന് റേഡിയോ കഫേയില്? അങ്ങനെ പല പല ആകാംക്ഷകളുമായിട്ട് അതൊന്നല്ല, നമ്മൾ വന്ന് തുറന്ന് എല്ലാം സെറ്റായതിനു ശേഷം എല്ലാവരും വരുള്ളൂ എന്ന് പറഞ്ഞാലും സലിൽ ചേട്ടൻ 4:01 എത്തിയിട്ടുണ്ട്. ഹൊയ് ഹൊയ് എന്ന് പറഞ്ഞിട്ടൊരു ആരാടാ ഹൊയ് വിട്ടെന്ന് ചോദിക്കുന്ന പോലെ ഇവിടെ എത്തിയിട്ടുണ്ട് സലലേട്ട കൃത്യമായിട്ട് റേഡിയോ കഫേയിൽ. അപ്പം ഇന്ന് റേഡിയോ കഫേയിൽ കൂടെയുള്ളത് ദീപയാണ്. അപ്പോൾ വേഗം തന്നെ 9495730333 9495730333 എന്ന നമ്പറിലേക്ക് ജോയിൻ ചെയ്യുക. ഞാനെപ്പോഴും പറയില്ലേ പാട്ട് വരണരാ, എല്ലാവരും എന്താ വിചാരിക്കുന്നറിയോ? പതുക്കെ ചായ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് വരാം, അപ്പോഴേക്കേ എത്തുള്ളൂ. കാരണം ആദ്യം ഒരു പാട്ടുണ്ട്, ആ പാട്ടൊക്കെ കേട്ടൊക്കെ വരുമ്പോഴേക്കും 4:10 ഏകദേശം സമയം അറിയാം, അല്ലെങ്കിൽ 4:15 ആവും. ആ ഒരു സമയം ആകുമ്പോഴത്തേക്കും വേഗം ജോലിയൊക്കെ തീർത്തിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ മടിച്ചിരിക്കും. മടിച്ചിരിക്കുന്നതല്ല, വൈകുന്നേരം സമയമാണ്, കൃത്യം 4 മണി എന്നുള്ളത് ക്ലോക്കിൽ അടിക്കുമ്പോൾ തന്നെ ചായ വേണമെന്നൊക്കെ നിർബന്ധമുള്ളവരെല്ലാവരുടെയും വീട്ടിലുണ്ടാവും. എന്നാലും നേരത്തെ വരണ്ടേ, അതല്ലേ അതിൻ്റെ ഒരു ശരി. രാജപ്പൻ ചേട്ടൻ എത്തിയിട്ടുണ്ട്, കൈയൊക്കെ അടിച്ച സൂപ്പർ എന്ന് പറഞ്ഞിട്ട്. എന്താണാവോ രാജപ്പൻ ചേട്ടാ, ഗുഡ് ഈവനിങ്. സലലിയേട്ടനൊരു ഗുഡ് ഈവനിങ്. പിന്നെ നമ്മുടെ സിറാജ് വേണ്ട, വയനാട്ടുകാരൻ വരെ ഇവിടെ കഫേയിൽ നേരത്തെ വന്നു. ഇവിടെ അടുത്തുള്ളവരൊന്നും ഇതുവരെ വന്നിട്ടില്ല. സിറാജിനൊരു ഗുഡ് ഈവനിങ് തരുന്നു. നമ്മുടെ എൽസി ചേച്ചി, ഗുഡ് ഈവനിങ്. ദീപു, ഗുഡ് ഈവനിങ്. ജയങ്കരേട്ടൻ, പ്രിയ മാക്ഫാസ്റ്റിന് നല്ലൊരു മഴയുള്ള ശുഭസായാഹ്നം. മഴയോ? ഇവിടെ നല്ല വെയിലാണ് കേട്ടോ. അപ്പൊ എന്തായാലും അയ്യോ ക്ഷമിക്കണം ജയങ്കരേട്ടാ, ജയങ്കരേട്ടൻ്റെ ഇന്നലത്തെ മെസ്സേജാണ് ഞാൻ വൈകുന്നേരം, ഇന്നലെ രാത്രി സോങ്സ് ഓൺ ഡിമാൻഡിൽ വന്ന മെസ്സേജാണ് ഇവിടെ ആദ്യം കിടന്നത് കേട്ടോ. അതാ പറ്റിപ്പോയത്, അത്രയൊന്നുമില്ല. ഹായ് ദീപ, ഞാനും റേഡിയോ കഫേയിൽ വന്നിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ ചില സമയത്ത് നമ്മൾ വാട്സപ്പ് ഇങ്ങനെ ഓൺ ചെയ്യുന്ന ടൈമിൽ ഇന്നലത്തെ മെസ്സേജ് ഇങ്ങനെ വന്ന് കിടക്കും. അതിനെ നമ്മളിങ്ങനെ പണി ചെയ്ത് താഴ്ത്തോട്ടാക്കിയാൽ പിന്നെ പുതിയ

മെസ്സേജ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ജയങ്കരേട്ട, ഗുഡ് ഈവനിങ്. മിനി ചേച്ചി എത്തിയിട്ടുണ്ട്. ഹായ് ദീപക്കുട്ടി, സുഖമല്ലേ? പിന്നെ സുഖമായിട്ടിരിക്കുന്നു മിനി ചേച്ചി. നമുക്ക് 4 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ആഘോഷമാണ്. ഈ 4 മണിക്ക് ഈ റേഡിയോ കഫേയിൽ പങ്കെടുത്തില്ലെങ്കിൽ നമുക്ക് ഈ നമ്മൾക്ക് ചില സാധനം, ഈ ചായയൊക്കെ ഉണ്ടല്ലോ, നമുക്ക് 4 മണിക്ക് തന്നെ കിട്ടണം നിർബന്ധമുണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണല്ലേ, ഈ റേഡിയോ കഫേ 4 മണിക്ക് ഇല്ലെങ്കിൽ വല്ലാണ്ട് ബുദ്ധിമുട്ട് തോന്നില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? നമുക്കും അങ്ങനെ തന്നെയാണ്. എനിക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും റേഡിയോ കഫേയിൽ കയറിയില്ലെങ്കിൽ വല്ലാത്തൊരു വിഷമമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് റേഡിയോ കഫേയിൽ എത്താം. ഇന്ന് എന്തൊക്കെയാണ്? സിനിമാസ്കോപ്പ്, ഹൈ ഡാൻസ് സീക്ക്, ടാലന്റ് ഓഫ് ദി ഡേ. സിനിമാസ്കോപ്പിലും ഹൈ ഡാൻസ് സീക്കിലും എത്ര തരം ക്വസ്റ്റ്യൻസ് എന്ന് ഞാൻ നേരത്തെ പണിയൊക്കെ തീർത്ത് വെച്ചിരിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ പാട്ടൊക്കെ ഇടുന്ന സമയത്തായിരിക്കും എന്റെ പണി, എന്ത് ചോദിക്കണം എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. പക്ഷെ ഞാൻ ഇന്ന് നേരത്തെ വന്ന് എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഇന്നത്തെ 2 റൗണ്ടിനും വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ജയങ്കരേട്ടന്റെ ഒരു ദീപ, ഇന്ന് ജി കെ ക്വസ്റ്റ്യൻ ചോദിക്കണേന്ന് തീർച്ചയായിട്ടും പരിഗണിക്കില്ല ഞാൻ. എൽസി ചേച്ചി സത്യമാണ് മുത്തേ എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. ശരിയാണ്. അപ്പൊ എല്ലാവർക്കും റേഡിയോ കഫേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം തരുന്ന ഒരു ഷോ ആണ്. ബാക്കി രണ്ടും ഗ്രീറ്റിംഗ് കാർഡ്സും സോങ്സ് ഓൺ ഡിമാൻഡും ഒക്കെ വിഷസും പാട്ട് ആവശ്യപ്പെടാം. പക്ഷെ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് എന്റർടൈൻമെന്റ് ആയിട്ട് നമ്മൾ എല്ലാവരും അടിച്ചു പൊളിച്ച് ഈ ഷോ 1 മണിക്കൂർ പോകുന്നത് നമ്മൾ അറിയില്ല. പെട്ടെന്ന് തന്നെ ഇപ്പൊ കണ്ടോണം, നമ്മളൊരു പാട്ട് കേട്ട് തിരിച്ചു വരും. സിനിമാസ്കോപ്പായി, ഹൈഡാൻസിക്കായി, നിങ്ങളുടെ ടാലന്റ് ഓഫ് ദി ഡേ ആയി ഷോ അവിടെ തീർന്നു. അതാണ് എല്ലാവരുടെയും വിഷമം. അപ്പം എന്തായാലും ഇപ്പം നമുക്ക് ഒരു പാട്ട് കേട്ടിട്ട്, നല്ലൊരു അടിപൊളി പാട്ട് കേട്ടിട്ട് നമുക്ക് വീണ്ടും തിരികെ എത്താം. നമ്മുടെ സിനിമാസ്കോപ്പിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളിവിടെ വെയിറ്റ് ചെയ്ത് ഒന്നിടും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സമയം നമുക്ക് വേണമല്ലോ. നിങ്ങളും ചായയൊക്കെ കുടിച്ചൊന്ന് ഫ്രഷ് ആയിട്ടിരിക്കുക. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: നല്ല മഴ, മഴ കട്ടൻ ചായ ജോൺ സമാഷ്.
2: മഴയും കട്ടൻ ചായയും ഓക്കെ, പക്ഷേ ജോൺസൺ മാഷിന്റെ പാട്ട് അത് ഈ സമയത്ത്?
1: അതിനല്ലേ സോങ്സ് ഓൺ ഡിമാൻഡ്.
3: ഇഷ്ടഗാനം ഇഷ്ടത്തോടെ കേൾക്കാൻ വിളിക്കൂ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക്. എല്ലാ ദിവസവും വൈകിട്ട് 7 മണി മുതൽ 8 മണി വരെ സോങ്സ് ഓൺ ഡിമാൻഡ്. ഓൺലി ഓൺ റേഡിയോ മേക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

കൊച്ചി റേഡിയോ കഫേ. സിനിമ സ്കൂൾ.

നമ്മുടെ ഫസ്റ്റ് റൗണ്ടിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്, സിനിമാ സ്കോപ്പ്. അപ്പൊ സിനിമയായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പൊ വേഗം 9495730333 എന്ന വാട്സ്ആപ്പ് നമ്പറിലൂടെ ഉത്തരങ്ങൾ അയക്കുക. ഇന്ന് പൊതുവെ എനിക്ക് തോന്നുന്നു എല്ലാവരും എവിടെ പോയിരിക്കുകയാണ്, കുറവാണെന്ന് തോന്നുന്നല്ലോ. സാധാരണ ഈ സമയമാകുമ്പോഴേക്കും പലരും ജോലിക്കൊക്കെ പോയിട്ട് അതിന്റെ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. ശരി, അപ്പൊ ഇന്നത്തെ നമ്മളുടെ സിനിമാ സ്കോപ്പിലെ ഫസ്റ്റ് എന്താ, ഫസ്റ്റ് എന്നല്ല, ഞാൻ മൂന്നെണ്ണവും എടുത്തിരിക്കുന്നത്, മൂന്ന് ക്വസ്റ്റ്യൻസും എടുത്തിരിക്കുന്നത്. ഒരു ക്ലൂ ആണ്, ആ സിനിമയുടെ ഒരു ക്ലൂ ആണ്. അതിനകത്തുള്ള ചില കോഡ് വേർഡ്സ് ഉണ്ടല്ലോ, അതായത് ആ സിനിമയിലെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഡയലോഗ് ആയിരിക്കും അത്. പക്ഷെ ആ ഡയലോഗ് ഞാൻ നമ്മളുടെ സിനിമയിൽ നിന്നുള്ളതല്ല എടുത്തിരിക്കുന്നത്, ഞാൻ തന്നെ പറയും. അപ്പോൾ അത് കേട്ടിട്ട് നിങ്ങൾ എവിടെയോ കേട്ട് പരിചയമുണ്ടെന്ന് തോന്നും നമുക്കത് കേട്ട് കഴിയുമ്പോഴത്തേക്ക്, അത് ഏത് സിനിമയിലേതാണെന്ന് പറയണം. നമുക്ക് ചോദിച്ചു ചോദിച്ചു പോവാം ഈ ഡയലോഗ്, നമുക്ക് ചോദിച്ചു ചോദിച്ചു പോവാം എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഏതെങ്കിലും സിനിമയിൽ കേട്ടിട്ടില്ലേ? ഒരു സിനിമയുണ്ട്, ആ സിനിമ ഏതാണ് എന്നുള്ളത് വേഗം വാട്സപ്പ് ചെയ്യോ. ഫസ്റ്റ് പറയുന്നവർക്ക് ഇത് പെട്ടെന്ന് കിട്ടും. നമുക്ക് ചോദിച്ചു ചോദിച്ചു പോകാം എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. ആ സിനിമയിലെ ഈ ഒരു ഡയലോഗ് പിന്നീട് നമ്മൾ പലപ്പോഴും എവിടെയെങ്കിലൊക്കെ വഴി ചോദിക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മൾ പറയുന്നതാണ് നമുക്ക് ചോദിച്ചു ചോദിച്ചു പോകാമെന്നുള്ളത്. അങ്ങനെ ചോദിച്ചു ചോദിച്ചു പോകുന്നത് ഏത് സിനിമയിലേതാണ്? യെസ്, ആകാശ് ആദ്യം കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. വെരി ഗുഡ്, ആകാശ് ചിറക്കടവാണ് ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് പ്രൈസ്. എന്റെ ഈ കയ്യടി കിട്ടാനായിട്ട് ഇന്ന് ഭാഗ്യമുള്ളത് ആകാശൻ. അടുത്തത് സെക്കൻഡ് പ്രൈസ്, യെസ്, ആശ ചേച്ചിയാണ്, തൊടുപുഴക്കാരി ആശ ചേച്ചിക്ക് ഇതാ ഞാൻ തരുന്നു. എന്റെ കൈ കൊണ്ട് ഞാൻ എന്തുണ്ടാക്കുന്നു, ശബ്ദം ഉണ്ടാക്കുന്നു. അപ്പൊ ആശ ചേച്ചി സെക്കൻഡ് പ്രൈസ് കൊണ്ടുപോയി. എൽസി ചേച്ചി എന്താണ് അത്? അങ്ങനെയൊന്നും അങ്ങനെയല്ല, അതല്ല അല്ല അല്ല അല്ല അല്ല. ജയങ്കരിയേട്ടനാണ് തേർഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത്. ജയങ്കരിയേട്ടൻ അങ്ങ് ഫോട്ടോ വെച്ച് എത്തുന്നുണ്ടോ എന്തോ. അപ്പൊ എന്തായാലും ഞാൻ ആ കൈഡി തന്നിരിക്കുന്നു. അപ്പൊ അങ്ങനെ മൂന്ന് സ്ഥാനക്കാരെയും നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. ആകാശ് ചിറക്കടവ്, ആശ ചേച്ചി തൊടുപുഴ, ജയങ്കരേട്ടൻ ഫോട്ടോ വെച്ച്. നമുക്ക് ചോദിച്ചു ചോദിച്ചു പോകാം ഏത് സിനിമയിലേതാണ്. യെസ്, നെക്സ്റ്റ് ഉത്തരം വന്നിരിക്കുന്നു ഫെബിൻ. കറക്റ്റ് ആൻസർ ഫെബിൻ. ലക്ഷ്മിപ്രിയ ചേച്ചി, കറക്റ്റ് ആൻസർ സലിൽ ചേട്ടൻ. ഞാൻ വിചാരിച്ചു ഒരു ഹോയ് ഒക്കെ ഇട്ടിട്ട് എവിടെ പോയിന്ന്. കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. ഇനി ആരെങ്കിലും പറയാനുണ്ടെങ്കിൽ വേഗം പറഞ്ഞോളൂ, ഒരുപാട് സമയമൊന്നും വേണ്ട. വളരെ ഹിറ്റായിട്ടുള്ള ഡയലോഗാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ടർ പറയുന്ന ഡയലോഗാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്, അദ്ദേഹത്തെ മെയിനാണ്. അതൊക്കെ പറയുമ്പോൾ തന്നെ അറിയാലോ. ഗീത ചേച്ചി ചുമത്രയിൽ നിന്ന്, കറക്റ്റ് ആൻസർ, ചുമത്രയിൽ നിന്ന് ഇവിടെ വരാനുള്ള ഒരു താമസമായിരുന്നു. മിനി ചേച്ചി കണ്ടോ, അവര് ഒരേ സ്ഥലത്ത് ഒരേ മനസ്സ്, കറക്റ്റ് ആൻസർ ആണ്. സിറാജ്, വയനാട് നിന്നെത്തുന്ന ഒരു താമസം ഉണ്ടായിരുന്നു, കറക്റ്റ് ആൻസർ. ചിലപ്പോൾ ഈ ഓൺലൈൻ കുറച്ച് ലാഗിങ് ഉണ്ട് കേട്ടോ, അപ്പം അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് കേൾക്കും പോലെ അല്ലല്ലോ, കുറച്ച് ഓൺലൈൻ കേൾക്കുന്ന സമയത്ത് കുറച്ച് ടൈം കഴിഞ്ഞിട്ടായിരിക്കും ക്വസ്റ്റ്യൻ അവിടെ ചെല്ലുന്നത്. രാജപ്പ ചേട്ടൻ, കറക്റ്റ് ആൻസർ. ഇത്രയും പേരാണ് കറക്റ്റ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. അവർക്കുള്ള കയ്യടി ബാക്കിയുള്ളവർക്ക്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് നമ്മൾ ഒറിജിനൽ കൊടുത്തു, ഇനി അടുത്ത കയ്യടിയാണ്. നമുക്ക് ചോദിച്ചു ചോദിച്ചു പോവാന്ന് ആരാ പറയുന്നത്? നമ്മുടെ സ്വന്തം ലാലേട്ടൻ. മോഹൻലാൽ പറയുന്ന ഡയലോഗ് അല്ലേ, അയാൾ കഥയെഴുതുകയാണ് എന്ന ചിത്രത്തിലെ ഡയലോഗാണിത്. കാറിലിരുന്നുകൊണ്ട് പറയുന്നതല്ലേ, നമുക്ക് ചോദിച്ചു ചോദിച്ചു പോവാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ്. അതാ ഞാൻ പറഞ്ഞ സിനിമയിലെ ഹൈലൈറ്റ് ആണ് ആ ഡയലോഗ് എന്ന് പറയുന്നത്. പിന്നെ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ രണ്ട് ഡയലോഗും കൂടി എൻ്റെ കയ്യിലുണ്ട്. രണ്ടാമത്തെ ഡയലോഗ് കേട്ടോളൂ. സിറാജ്, റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് കിട്ടുന്നില്ല ദീപ, അതുകൊണ്ട് ഞാൻ ഇന്നില്ല എന്ന്. അയ്യോ, അത് ശരി, നെറ്റ്വർക്കിന്റെ ഇഷ്യൂസ് ഉണ്ടല്ലേ. ഓക്കെ, നെക്സ്റ്റ്. കേസ് കൊടുക്കണം പിള്ളേച്ച. ആ പിന്നല്ല, ആ കേസ് കൊടുക്കണം പിള്ളേച്ച. ഏത് സിനിമയിൽ കേട്ടിട്ടുണ്ട്? ആ ഒരു പേര് കേൾക്കുമ്പോ തന്നെ മനസ്സിലാവും. ഒന്നും പറയണ്ട, കേസ് കൊടുക്കണം പിള്ളേച്ച, കേസ് കൊടുക്കണം. ലക്ഷ്മിപ്രിയ ചേച്ചി, കറക്റ്റ് ആൻസർ. ഫസ്റ്റ് പ്രൈസ് ലക്ഷ്മിപ്രിയ ചേച്ചി കൊണ്ടുപോയി. ഗീത ചേച്ചി ഓൺലൈൻ താമസം ഉണ്ടെന്ന് പറയുന്നു, പക്ഷെ ചില സ്ഥലത്ത് കുഴപ്പമില്ല, നെറ്റ്വർക്കിന്റെ ഇഷ്യൂസ് വരുമ്പോഴാണ് കേട്ടോ. ലക്ഷ്മിപ്രിയ ചേച്ചിയൊക്കെ ഓൺലൈൻ കേൾക്കുന്നല്ലേ, എനിക്ക് തോന്നുന്നു ചില സ്ഥലങ്ങളിൽ ഈ നെറ്റിന്റെ പ്രശ്നം വരുന്നതുകൊണ്ടാണ് ലേറ്റ് ആയിട്ട് കേൾക്കുന്നത്. അടുത്തത് പിന്നെ നമ്മുടെ ഫെബിൻ. ഫെബിനാണ് സെക്കൻഡ് പ്രൈസ്. ആദ്യം നാലാമതായി പോയെങ്കിലും ഇപ്രാവശ്യം സ്പീഡിൽ ടൈപ്പ് ചെയ്ത്, അതാണ് ആ ടൈപ്പിങ്ങിന്റെയാണ് നമുക്ക് എല്ലാവർക്കും ഉത്തരം അറിയാം. കേസ് കൊടുക്കണം പിള്ളേച്ച എന്നുള്ളത് ഏത് സിനിമയിലേതാണ്? അപ്പൊ ഫസ്റ്റ് ലക്ഷ്മിപ്രിയ ചേച്ചി, സെക്കൻഡ് ഫെബിൻ. ജയങ്കരേട്ടൻ വിട്ടുകൊടുക്കാൻ ഇല്ല, ഇന്ന് എന്തെങ്കിലുമൊക്കെ കൊണ്ടേ ഫോട്ടോ വെച്ചേക്ക് ഞാൻ തിരിച്ചു പോവുള്ളൂ എന്നുള്ള ആ ഒരു ഇതിൽ ജയങ്കരേട്ടൻ തേർഡ് പ്രൈസ്. അപ്പൊ അങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ലക്ഷ്മിപ്രിയ ചേച്ചി, ഫെബിൻ, ജയങ്കരേട്ടൻ.
ഇനി അടുത്തത് ലേഖ ചേച്ചി, കറക്റ്റ് ആൻസർ ആകാശ്, കറക്റ്റ് ആൻസർ ആണ്. ലിസ ചേച്ചി കഥ എഴുതിയതേ ഉള്ളൂ, ഇതുവരെ ഇപ്പുറത്തോട്ട് വന്നിട്ടില്ല. ലിസ ചേച്ചി അടുത്ത ചോദ്യം ഞങ്ങൾ ചോദിച്ചു, കേസ് കൊടുക്കണം പിള്ളേച്ച എന്ന് പറയുന്നത് ആരാണ്? ആരാണെന്നല്ല, ഇത് സിനിമയാണ്. രാജപ്പൻ ചേട്ടൻ കറക്റ്റ് ആൻസർ. ആ സാനി ചേച്ചി വന്നല്ലോ, സാനി ചേച്ചി റസീലത്തെ രണ്ടുപേരുണ്ട്, അപ്പം കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. ഗീത ചേച്ചി കറക്റ്റ് ആൻസർ, ആശ ചേച്ചി തൊടുപുഴയിൽ നിന്ന് കറക്റ്റ് ആൻസർ, സലിൽ ചേട്ടൻ കറക്റ്റ് ആൻസർ, സൽമൈത്ത, സൽമൈത്ത എവിടെയായിരുന്നു, കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, കറക്റ്റ് ആൻസർ ആണ്. എൽസ് ചേച്ചി എൻ്റെ അമ്മേ, കേസ് എന്നൊക്കെ കേട്ടപ്പോഴത്തേക്ക് എൽസ് ചേച്ചി CBI ഡയറി കുറിപ്പാണോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. വലിയൊരു മുട്ട ഞാൻ തന്നു വിടും കേട്ടോ അങ്ങോട്ട്. മിനി ചേച്ചി കറക്റ്റ് ആൻസർ. അപ്പൊ ജയ ക്ലാപ്പ് തരട്ടെ. ഈ പിള്ളേച്ച എന്ന് കേൾക്കുമ്പോ തന്നെ നമുക്കറിയാം അപ്പൊ കേസ് കൊടുക്കണം പിള്ളേച്ച എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചിൻ ഹനീഫ, അദ്ദേഹമാണ് പറയുന്നത്. സിനിമ മീശമാധവൻ സിനിമയിലെ ഡയലോഗാണത്. നമ്മുടെ ദിലീപൊക്കെ വിഷുക്കണി കാണിക്കാനായിട്ട് വരുമല്ലോ ആ ടൈമിൽ, അതിനുശേഷം പറഞ്ഞ ആഹോ കേസ് കൊടുക്കണം എന്ന് പറയുന്നിട്ട് കൊച്ചിൻ ഹനീഫ പറയുന്ന ഡയലോഗാണ്. അതും ഭയങ്കര ഹൈലൈറ്റ് ആണ് ആ സിനിമയിൽ. അങ്ങനെ രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞു, ലിസ ചേച്ചി കറക്റ്റ് ആൻസർ ആണ്. മൂന്നാമത്തത് ഇത് കോമഡിയാണ് കേട്ടോ. ഞാനീ പോളിടെക്നിക്കിലൊന്നും പഠിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് യന്ത്രത്തിന്റെ പ്രവർത്തനമൊന്നും എനിക്ക് നിശ്ചയമില്ല. ആ എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോഴാണ്, അല്ല ഞാനീ പോളിടെക്നിക്കിലൊന്നും പഠിച്ചിട്ടില്ല, അതുകൊണ്ട് യന്ത്രത്തിന്റെ പ്രവർത്തനമൊന്നും എനിക്ക് നിശ്ചയമില്ലേ. അത് നിശ്ചയമുള്ള ആളാണല്ലോ കിടക്കുന്നത്. ആകാശ് ഫസ്റ്റ് പ്രൈസ് കൊണ്ടുപോയിരിക്കുന്നു. കറക്റ്റ് ആൻസർ, കറക്റ്റ് ആൻസർ ആണ് ആകാശ്. നെക്സ്റ്റ് സെക്കൻഡ് പ്രൈസ് ആര് കൊണ്ടുപോകുമെന്ന് ചോദിച്ചാൽ, അല്ല ഇത് നല്ലൊരു കോമഡിയാണ് കേട്ടോ ആ സിനിമയിലെ. ഞാനീ പോളിടെക്നിക്കിലൊന്നും പഠിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് യന്ത്രത്തിന്റെ പ്രവർത്തനമൊന്നും എനിക്ക് നിശ്ചയമില്ല. നിശ്ചയമുള്ള ആള് അവിടെ തലയോത്ത് കിടപ്പുണ്ട്. ആശ ചേച്ചി തെറ്റിപ്പോയി, തെറ്റിപ്പോയി. അടുത്തത് ലക്ഷ്മിപ്രിയ ചേച്ചി, തെറ്റിപ്പോയി. ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടും. സൽമൈത്ത കറക്റ്റ് ആൻസർ. അപ്പൊ ഫസ്റ്റ് ഉത്തരം പറഞ്ഞത് നമ്മുടെ ആകാശാണ്, രണ്ടാമത് സൽമൈത്ത കറക്റ്റ് ആൻസർ. സൽമൈത്ത അത് രണ്ടു മൂന്ന് സിനിമകൾ ആ ടൈമിൽ, രണ്ടു മൂന്ന് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും കൂടിയുള്ള അല്ലെങ്കിൽ ജോഡികളായിട്ടോ അല്ലാതെയും വരുന്ന രണ്ടു മൂന്ന് സിനിമകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയൊരു കൺഫ്യൂഷൻ ആകും ആ സിനിമയാണോ ഈ സിനിമയാണോ എന്നുള്ളത്. അപ്പൊ സെക്കൻഡ് പ്രൈസ് സൽമൈത്ത, സലിൽ ചേട്ടൻ തേർഡ് പ്രൈസ്. ആഹാ ഇന്ന് വന്നിട്ട് ഞാൻ വെറും കൈയോടെ മടങ്ങാനോ, ദീപടെ നിന്ന് ഒരു ക്ലാപ്പ് ഇട്ടിട്ടേ പോളൂ എന്ന് പറഞ്ഞിട്ട് സലിൽ ചേട്ടൻ തേർഡ് പ്രൈസ്. അപ്പൊ ആകാശ്, അതുപോലെ സൽമൈത്ത, പിന്നെ സലിൽ ചേട്ടൻ. ഗീത ചേച്ചി കറക്റ്റ് ആൻസർ, സാനി ചേച്ചി ആൻഡ് ടീം കറക്റ്റ് ആൻസർ. ചോദ്യം ഒന്നുകൂടി പറയൂ ജയങ്കരേട്ടൻ. ഓ ഞാൻ ഈ പോളിടെക്നിക്കിലൊന്നും പഠിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് യന്ത്രത്തിന്റെ പ്രവർത്തനമൊന്നും എനിക്ക് നിശ്ചയമില്ല. നിശ്ചയമുള്ള ആള് അവിടെ തലയും കുത്തി കിടപ്പുണ്ട്. അപ്പൊ ആ ടൈമിൽ ചോദിക്കുമ്പോൾ പറയുന്നതാണ്, കാരണം ഈ സെയിം ഡയലോഗ് ആ തലയും കുത്തി കിടക്കുന്നതെന്ന് ഞാൻ പറയുന്നല്ലോ, ആ ആളതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇത് തിരിച്ചിതിലേക്ക് വരുന്നത്. ലക്ഷ്മിപ്രിയ ചേച്ചി കറക്റ്റ് ആൻസർ, ആശ ചേച്ചി കറക്റ്റ് ആൻസർ, ഫെബിൻ കറക്റ്റ് ആൻസർ, എൽസ ചേച്ചി മുട്ട റോസ്റ്റ്, മുട്ട പുൽസൈ, മുട്ടക്കറി, ഇന്ന് എല്ലാം ഉണ്ട് എൽസ ചേച്ചി എടുത്ത് കേട്ടോ, ഇതെല്ലാം അവിടെ സ്റ്റോക്കാണ്. രാജപ്പൻ ചേട്ടൻ കറക്റ്റ് ആൻസർ. ഇത് ഞാൻ പറയാം, ശ്രീനിവാസൻ മാമുക്കോയ ഉർവശി ആ ഒരു ടീമാണ് അവിടെ ഇരുന്നത്. എന്തു പറ്റി ആശാനെന്നോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ചോദിക്കുന്നത്. അപ്പം അതോ മേസ്തിരി എന്നാണോ എന്തോ ഒരു ചോദിക്കുന്നുണ്ട് കേട്ടോ ഉർവശി, അതെനിക്ക് ഓർമ്മയില്ല. അപ്പൊ തിരിച്ചു പറയുന്നതാണ്, ഞാനീ പോളിടെക്നിക്കിലൊന്നും പഠിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് യന്ത്രത്തിന്റെ പ്രവർത്തനമൊന്നും എനിക്ക് നിശ്ചയമില്ല എന്ന് അദ്ദേഹം ഒരു ക്ലൂ തന്നതാണ് നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട്. രേഖ ചേച്ചി കറക്റ്റ് ആൻസർ, ക്ലാപ്പ് വരട്ടെ. യെസ് ജയങ്കരേട്ടൻ അങ്ങനെ കിട്ടിയിരിക്കുകയാണ്. അവസാനം എന്താണ് ഉത്തരം എന്നുള്ളത് ഞാൻ പറയാൻ പോകുന്നു. തലേണ മന്ത്രമാണ് നമ്മളുടെ ഉർവശി, അതുപോലെ ശ്രീനിവാസൻ, ജയറാം, പാർവതി, KPS ലളിത, അങ്ങനെ ഒരുപാട് പേര് തകർത്ത് അഭിനയിച്ച സിനിമയായിരുന്നു. നല്ലൊരു സിനിമയാണ്, നമുക്ക് ഇന്ന് നമ്മൾ കാണാനൊക്കെ ഇഷ്ടപ്പെടുന്ന സിനിമ. അപ്പം തലയണ മന്ത്രം സിനിമയിൽ കാർ ഓടിച്ചിട്ട് ബ്രേക്ക് ചവിട്ടാതെ മതിലെ കൊണ്ട് ഇടിച്ചിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോയി കിടക്കുമ്പോഴേക്കും ഉറവശി ഒന്ന് ചോദിക്കുമ്പോൾ പറയുന്നതാണ്. അത് ഞാനീ പോളിടെക്നിക്കിൽ മാമുക്കോയ പറയുന്നതാണ് ഈ ഒരു ഡയലോഗ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നമ്മളുടെ മൂന്ന് പ്രാവശ്യം കണ്ടാണ് എൽസി ചേച്ചി. പക്ഷേ ഈ മൂന്ന് പ്രാവശ്യം ഈ ഡയലോഗ് എൽസി ചേച്ചി അവിടെ കേട്ടില്ല അല്ലേ. ഇപ്പോൾ ഓർമ്മയില്ലേ, ഞാൻ പറഞ്ഞപ്പോൾ ഓർമ്മയില്ലേ ഹോസ്പിറ്റൽ കേസൊക്കെ പറഞ്ഞപ്പോൾ. അപ്പം എന്തായാലും നമ്മുടെ സിനിമാസ്കോപ്പിലെ റൗണ്ട്സ് വളരെ വിജയകരമായിട്ട്
അവസാനിച്ചിരിക്കുകയാണ്. മൂന്ന് ക്വസ്റ്റ്യൻസും എല്ലാവരും നന്നായിട്ട് പങ്കെടുത്തു. എല്ലാം ഇന്ന് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമുക്ക് പെട്ടെന്ന് ആ സിനിമയിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഡയലോഗ്സ് ആയിരുന്നു. അപ്പൊ അങ്ങനെ സന്തോഷത്തോടെ നമുക്കിനി ഒരു പാട്ടിലേക്ക് പോകാം. അടുത്തത് നിങ്ങൾക്ക് സന്തോഷം തരുന്ന റൗണ്ടാണ് ഹൈഡ് ആൻഡ് സീക്ക്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് കുറച്ചൊന്ന് എനർജി വേണം, നമുക്ക് ബ്രെയിൻ ഒന്ന് വർക്ക് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് പാട്ട് കേട്ട് എൻജോയ് ചെയ്യാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ரேடியோ மக்ஃபாஸ்ட் 90.4 நாட்டுக்காருக்கு கூட்டாய்.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിന് ഇരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: കൊച്ചി
1: റേഡിയോ കഫേ. This is Radio Cafe.

ഇനി നമ്മൾ ഹൈഡ് ആൻഡ് സീക്ക് എന്ന റൗണ്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ജയങ്കരേട്ടൻ പറഞ്ഞു ജി കെ ചോദിക്കണോ എന്നിങ്ങനെ പറഞ്ഞു, പക്ഷെ ഞാൻ കുസൃതി ചോദ്യമാണ് എടുത്തിരിക്കുന്നത്. കൂടുതൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ മൂന്നുപേരാണല്ലോ ചെയ്യുന്നത്, അപ്പൊ അവർ രണ്ടുപേരും കൂടുതലും ജി കെ എടുക്കുമ്പോ പിന്നെ ഞാനും കൂടി എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പൊ ജി കെ പങ്കെടുക്കുന്നവരും കുസൃതി ചോദ്യം ഇഷ്ടപ്പെടുന്നവരും, രണ്ടും ഇഷ്ടപ്പെടുന്നവരുണ്ട് അല്ലെങ്കിൽ ഒരെണ്ണം മാത്രം ഇഷ്ടപ്പെടുന്നവരുണ്ട്, എന്നാലും ആൻസർ അറിയിക്കും ഇല്ലേ? അറിയിക്കുമല്ലോ. രണ്ടും നമുക്ക് വേണ്ടേ? കുറച്ചൊക്കെ നമ്മൾ ബുദ്ധി ചിന്തിച്ച് കണ്ടുപിടിക്കണ്ടേ? മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ കാണാതെ പഠിച്ചു വെച്ചിരിക്കല്ലേ, ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ച് കണ്ടുപിടിക്കണം, അതാണ് വ്യത്യാസം. ശരി, ഞാൻ ഒന്നാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളിലും കാണപ്പെടുന്ന ഒരേ ഒരു സിറ്റി, ക്ലീഷെ ചോദ്യമായി പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്നാൽ ആദ്യം രണ്ട് മൂന്ന് സ്ഥാനക്കാർക്ക് കൈയടി കൊടുക്കണമല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ഫസ്റ്റ് ആദ്യം ഉത്തരം അയക്കുന്നത് ആരാണെന്ന് അറിയണമല്ലോ. ഭൂമിയിലെ, അല്ലെങ്കിൽ നമ്മൾ ഭൂമിയിൽ അങ്ങനെയല്ല, എല്ലാ രാജ്യങ്ങളിലും കാണപ്പെടുന്ന ഒരേയൊരു സിറ്റി, വിച്ച് സിറ്റി? എല്ലാ രാജ്യങ്ങളിലും കാണപ്പെടുന്ന ഒരേ ഒരു സിറ്റിയേ ഉള്ളൂ, ഏത് സിറ്റിയാണെന്നാണ്? എല്ലാ രാജ്യത്തും ഒരു സിറ്റി, ഒരേപോലത്തെ സിറ്റി, ഏത് സിറ്റിയാണെന്നൊന്ന് ആലോചിച്ച് പറയൂ. സിറ്റി ചേർത്തിട്ടൊന്ന് ആലോചിക്കൂ. മിനി ചേച്ചി, മിനി ബാബു ചേച്ചി, നമ്മൾ ആലപ്പുഴക്കാരാണ്, തെറ്റിക്കരുത് തെറ്റിക്കരുത്. ഇതിനിപ്പോ പല ആൻസർ, പല സിറ്റികൾ ഇവിടെ വരും. എനിക്ക് ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ആൻസർ വേണം. മിനി ചേച്ചി പറഞ്ഞിരിക്കുന്ന സിറ്റി, അതായത് മിനി ബാബു, ആ സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലായിടത്തും അനുവദനീയമല്ലല്ലോ. ആ സിറ്റി അല്ല, ഇത് എല്ലാ രാജ്യത്തും. മിനി റെജി, മിനി ചേച്ചി പറഞ്ഞത് അതും ഈ പറഞ്ഞതുപോലെ എല്ലായിടത്തും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അതൊരു സിറ്റിയാണ്. അങ്ങനെ വരുമ്പോൾ ഇന്ന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് എൽ സി ചേച്ചി. വെരി ഗുഡ്, കണ്ട, അതാണ് ഞാൻ പറഞ്ഞത്, എൽ സി ചേച്ചി കറക്റ്റ് ആൻസർ. മൂന്ന് പ്രാവശ്യം കണ്ട സിനിമയ്ക്ക് ഉത്തരം പറഞ്ഞില്ല, ഒരു പ്രാവശ്യം പോലും കേൾക്കാത്ത ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിരിക്കുന്നു. രണ്ടാമത് കറക്റ്റ് ആൻസർ പറഞ്ഞിരിക്കുന്നത് രാജപ്പൻ ചേട്ടൻ, കറക്റ്റ് ആൻസർ. സൽമിത്തയാണെങ്കിൽ അങ്ങ് അതിന് ഞാൻ മാർക്ക് തരില്ല. കപ്പാസിറ്റി, കപ്പാസിറ്റി അത് അത് ഓരോരുത്തരുടെ നമ്മളിത് പറയില്ല, അങ്ങനെയല്ല. കാണപ്പെടുന്ന ഒരേ ഒരു സിറ്റിയാണ് ചോദിക്കുന്നത്. മൂന്നാമത് ആൻസർ പറഞ്ഞിരിക്കുന്നു ആകാശ് ചിറക്കടവ്, കറക്റ്റ് ആൻസർ ആകാശ്. അപ്പൊ മൂന്ന് പ്രൈസും നമ്മൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു, കാരണം ഒന്നാമത്തത് എൽസി ചേച്ചി, രണ്ടാമത്തത് രാജപ്പൻ ചേട്ടൻ, മൂന്നാമത്തത് ആകാശം. ലിസി ചേച്ചി കറക്റ്റ് ആൻസർ ആനന്ദൻ ചേട്ടൻ. ദീപ, ആ സിറ്റി അല്ല, ആനന്ദൻ ചേട്ടൻ അങ്ങനെ വല്ലപ്പോഴേ വരുള്ളൂ കേട്ടോ. ആശി ചേച്ചി കറക്റ്റ് ആൻസർ, കണ്ടോ, തൊടുപുഴക്കാരിക്ക് കിട്ടി. ഗീത ചേച്ചിക്ക് കിട്ടി, കറക്റ്റ് ആൻസർ. ഇതിനകത്ത് പല സിറ്റികളുണ്ട്, യൂണിവേഴ്സിറ്റി ഉണ്ട്, പബ്ലിസിറ്റി ഉണ്ട്, കപ്പാസിറ്റി ഉണ്ട്, പിന്നെ പിന്നെന്താണ്, ആ ഇതൊന്നല്ലാത്തൊരു സിറ്റിയുണ്ട്. അത് ക്ലൂ പറയാം, അത് ഇത് അത് നമ്മുടെ വീട്ടിൽ അത് ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ വീട്ടിലുണ്ട്, അയൽവക്കത്ത്, നമ്മുടെ വീട്ടിലില്ല, അയൽവക്കത്തുണ്ടെങ്കിലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ നിന്ന് തരുന്ന സാധനം. അത് അതൊരു വല്ലാത്ത, ബാക്കി ഒരു കാര്യത്തിന് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ട് വരത്തില്ല, പക്ഷെ നമ്മൾ നോക്കും നമ്മുടെ വീട്ടിലതില്ല, അപ്പുറത്തെ വീട്ടിൽ നോക്കുമ്പോൾ അതുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കും അയ്യോ ഇതെന്താ നമുക്ക് മാത്രം ഇല്ലാത്തേന്ന്, ഒരു ഉള്ളിലൊരു തേങ്ങലുണ്ടാവും നമുക്ക്. ലേഖ ചേച്ചി കറക്റ്റ് ആൻസർ ആണേ, ഇത്രയും വലിയ ക്ലൂ. എന്നാ പിന്നെ ഉത്തരം പറഞ്ഞ പോരായിരുന്നു ഒന്ന് രാജപ്പൻ ചേട്ടൻ, ഒരുപാട് സമയം കൊടുക്കാനില്ലല്ലോ. എല്ലാവരും ഉത്തരം പറയട്ടെ, ക്ലൂ കേട്ട് ഉത്തരം പറയട്ടെ. മറ്റത് കഴിഞ്ഞല്ലോ, നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കുറെ പേര് ഉത്തരം പറഞ്ഞു, ഇനിയും ഒരു പിടുത്തവും കിട്ടാത്തവർക്കും കൂടി ഉത്തരം പറയണ്ടേ രാജപ്പൻ ചേട്ടാ? നമ്മള് വിശാല മനസ്സായിട്ട് ചിന്തിക്കും, അപ്പൊ പിന്നെ കുഴപ്പമില്ല. ശംസുദിനിക കപ്പാസിറ്റി അല്ല. മിനി ചേച്ചി കറക്റ്റ് ആൻസർ. അനിലേട്ടൻ ത്രിമൂർത്തി. ഷീജ ചേച്ചി കറക്റ്റ് ആൻസർ. ലക്ഷ്മി പ്രിയ ചേച്ചി കറക്റ്റ് ആൻസർ. കണ്ട, ആനന്ദൻ ചേട്ടനൊക്കെ ഇപ്പൊ കിട്ടി, കറക്റ്റ് ആൻസർ. സൽമൈത്ത യേ ഇലക്ട്രിസിറ്റി. യെസ്, ഉത്തരം ഇലക്ട്രിസിറ്റിയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ എല്ലാ രാജ്യങ്ങളിലും കാണപ്പെടുന്ന ഒരേ ഇലക്ട്രിസിറ്റി എല്ലായിടത്തും ഉണ്ടല്ലോ, അതാണ് ഉത്തരം. പിന്നെ നമ്മൾ ക്ലൂ പറഞ്ഞ് പറയിപ്പിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഉത്തരം പറയട്ടെ. അപ്പം ഞാൻ വരുന്ന സമയത്ത് അങ്ങനെയാണ്, നമ്മൾ കൂടുതലും ജി കെ ഒക്കെ ആണെങ്കിൽ അതിനൊരു ഉത്തരേ ഉള്ളൂ, പക്ഷെ എല്ലാവരും പല ഉത്തരങ്ങൾ പറയൂ. ലക്ഷ്മി പ്രിയ ചേച്ചി, അത് വേണം, കുറച്ച് സമയം വേണം എന്നെ പോലെയുള്ളവർക്ക് ആലോചിക്കാൻ. അതാണ്, രാജപ്പൻ ചേട്ടനൊക്കെ കുസൃതി ചോദ്യത്തിന്റെ ആളാണ്, അപ്പൊ പിന്നെ ക്ലൂവിന്റെ ആവശ്യമില്ല. ശംസുദിനിക്ക യെസ്, ഇലക്ട്രിസിറ്റി കറക്റ്റ് ആൻസർ. അപ്പൊ എല്ലാവർക്കും ഞാൻ ക്ലാപ്പ് തന്നു എന്ന് തോന്നുന്നു. അപ്പൊ ഇല്ലെങ്കിൽ ഞാൻ അടുത്തതിന് തരാം. രണ്ടാമത്തെ ചോദ്യം ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. ഒരു സ്ത്രീക്ക് ഏഴ് പെൺമക്കളുണ്ട്, ഓരോ പെൺകുട്ടിക്കും ഓരോ സഹോദരൻ വീതമുണ്ട് എങ്കിൽ ആ സ്ത്രീക്ക് ആകെ എത്ര മക്കളുണ്ട്? കണക്കറിയാവോ നോക്കട്ടെ. കണക്ക് പഠിപ്പിച്ച ടീച്ചറിനെയൊക്കെ മനസ്സിലാലോചിച്ച് അങ്ങോട്ട് എണ്ണി തുടങ്ങുക. ഒരു
സ്ത്രീക്ക് 7 പെൺമക്കളുണ്ട്, ഓരോ പെൺകുട്ടിക്കും ഓരോ സഹോദരൻ വീതമുണ്ട് എങ്കിൽ ആ സ്ത്രീക്ക് എത്ര മക്കളുണ്ടാകെ? ആദ്യം പറയുന്നവർക്ക് ആദ്യം കൈയടി. കണക്ക് കൂട്ടിയെടുക്കാനുള്ള ഒരു സമയം വേണമെന്ന് എനിക്കറിയാം. വീണ്ടും ചോദ്യം പറയണോ അതോ ഉത്തരം പറയുമോ? യെസ്, സൽമൈത്ത കൊണ്ടുപോയിരിക്കുന്നു ഫസ്റ്റ് പ്രൈസ്. കറക്റ്റ് ആൻസർ. സെക്കൻഡ് പ്രൈസ് ലിസി ചേച്ചിക്ക് ഞാൻ കൊടുക്കുന്നു. കറക്റ്റ് ആൻസർ. ഓറൊന്നും ഇല്ല കേട്ടാ, ഓറ ഓറിട്ടുള്ള ചോദ്യമില്ല. എത്ര മക്കളുണ്ടെന്ന് കൃത്യമായിട്ട് പറയണം. എൽസി ചേച്ചിയാണ് ഈ ഓറിട്ട് ചോദിച്ചിരിക്കുന്നത്. ഗീത ചേച്ചിക്ക് തേർഡ് പ്രൈസ്. ഓ, ചുമത്രക്കാരിക്ക് ഇപ്പൊ സന്തോഷമായിക്കാണ്. ഇത്ര അടുത്തായിട്ടേ, ഇതുവരെ കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച്. ആകാശ് കറക്റ്റ് ആൻസർ. പാളിപ്പോയ ചോദ്യം തോന്നുന്നു എല്ലാവർക്കും പിടികിട്ടി. ഷീജ ചേച്ചി കറക്റ്റ് ആൻസർ. രാജപ്പൻ ചേട്ടൻ കറക്റ്റ് ആൻസർ. ആനന്ദൻ ചേട്ടാ തെറ്റിപ്പോയി, തെറ്റിപ്പോയി. ഇതാണ് ഞങ്ങൾ പറയുന്നത്, ഇടയ്ക്ക് ഞങ്ങളുടെ ക്ലാസ്സിൽ വരണം, അപ്പം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടും. സലിൽ ചേട്ടൻ കറക്റ്റ് ആൻസർ. ലേഖ ചേച്ചി കറക്റ്റ് ആൻസർ. ഒരു സ്ത്രീക്ക് 7 പെൺമക്കളുണ്ട്, ഓരോ പെൺകുട്ടിക്കും ഓരോ സഹോദരൻ വീതമുണ്ട് എങ്കിൽ ആകെ എത്ര കുട്ടികളുണ്ടെന്നാണ്. ലക്ഷ്മപ്രിയ ചേച്ചി കറക്റ്റ് ആൻസർ. നല്ല പുരോഗമനം ഉണ്ടല്ലേ. ആശ ചേച്ചി കറക്റ്റ് ആൻസർ. കണ്ടോ, തൊടുപുഴക്കാരിക്കും ഉണ്ട്. ആ ബ്രെയിൻ വർക്ക് ചെയ്യുന്നതേ, നമുക്ക് ഇത്രയും വർക്ക് ചെയ്യുന്നത് ഈ ഒരു ടൈമിലായിരിക്കും. ഇനി ആരെങ്കിലും ഉണ്ടോ? എൽസി ചേച്ചി ഓറ് മാറ്റി ഒരെണ്ണത്തിലും അങ്ങ് ഉറപ്പിച്ചിട്ടുണ്ട്. കറക്റ്റ് ആൻസർ. ഞാൻ ഉത്തരം പറയട്ടെ, സമയക്കുറവല്ലേ നമുക്ക്. ഇനിയിപ്പോ നിങ്ങക്ക് പാട്ടൊക്കെ അയക്കേണ്ടതല്ലേ. 8. ഒരു സ്ത്രീക്ക് 7 പെൺമക്കളുണ്ട്, അവിടെ 7 ഓരോ പെൺകുട്ടിക്കും ഓരോ സഹോദരൻ നമുക്ക് പറയാൻ പറ്റുമോ? ഓരോ പെൺകുട്ടിക്കും അങ്ങനെ ഓരോ സഹോദരൻ പറയുന്നത്, ഒരാൾക്കാണ് ഈ പറഞ്ഞിട്ടുള്ള 7 പെൺമക്കളുള്ളത്. അപ്പൊ ഓരോ പെൺകുട്ടിക്കും ഓരോ സഹോദരൻ പറയുമ്പോൾ ഒറ്റ സഹോദരനേ ഉള്ളൂ. ഓരോരുത്തർക്കും ഓരോ സഹോദരൻ എന്ന് പറഞ്ഞാൽ വെവ്വേറെ ഇല്ല, ഒറ്റ സഹോദരൻ. അപ്പൊ എത്രയായി? 7 + 1 = 8. ആകെ 8 മക്കള് കേട്ടോ. അപ്പൊ ക്ലാപ്പ് തരട്ടെ, ക്ലാപ്പ് തരട്ടെ. ഇത്ര ആലോചിച്ച് കണ്ടുപിടിച്ചത്. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എല്ലാവരും ഫോണില് വെച്ചോളുക കയ്യ്, കാരണം ഇത് എളുപ്പ ഉത്തരം പറയാം. എനിക്ക് തോന്നുന്നു മുമ്പ് ഞാനിത് ചോദിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ ചോദിച്ചിട്ടുണ്ടോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട്. പാവം പിടിച്ച ഒരാളുടെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് പുള്ളിക്ക് എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നും അതിനകത്തൊന്നും ഇല്ല എന്നുള്ളതാണ്. അതായത് എല്ലാം നമ്മൾ പറയത്തില്ല, ചിലർക്ക് ഒരുപാട് കഴിവുകളുണ്ട്, അത് പ്രയോഗിക്കാൻ അറിയില്ല ചില ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഒരുപാട് സമ്പാദ്യം ഉണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന്. അങ്ങനെയാണ് ഞാൻ ഈ പറയുന്ന ആള്. എനിക്ക് നഗരങ്ങളുണ്ട്, പക്ഷെ വീടുകളില്ല. എനിക്ക് കാടുകളുണ്ട്, പക്ഷെ മരങ്ങളില്ല. എനിക്ക് നദികളുണ്ട്, പക്ഷെ വെള്ളമില്ല. ആ ഹതഭാഗ്യൻ ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കഷ്ടമാണല്ലേ ഇങ്ങനെയൊക്കെ. എന്തിനാണ് പുള്ളിക്ക് ഇത്രയും സ്വത്തുക്കൾ കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഒന്നിനും പുള്ളിക്കൊരു പ്രയോജനം കിട്ടുന്നില്ല. വീടില്ല, മരവില്ല, നദിയുണ്ടെങ്കിലും വെള്ളമില്ല. അത് വിഷമിക്കുകയാണ് ആ പുള്ളിക്കാരൻ, ഇതൊന്നും ഇല്ലാണ്ട്. വേഗം പറഞ്ഞു ആശ ചേച്ചി. വെരി ഗുഡ്, കറക്റ്റ് ആൻസർ. ഫസ്റ്റ് പ്രൈസ് ഇന്ന് തൊടുപുഴക്കാരി കണ്ടോയി. കറക്റ്റ് ആൻസർ ആണേ. ചേച്ചി അതല്ല ഉത്തരം. എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ അല്ലേ. അതാണ്. ഇനി ആരാണ് സെക്കൻഡ് പ്രൈസ് കൊണ്ടുവന്നത്? നഗരങ്ങളുണ്ട്, വീടുകളില്ല. കാടുകളുണ്ട്, മരങ്ങളില്ല. നദികളുണ്ട്, വെള്ളമില്ല. അയ്യോ ലക്ഷ്മിപ്രിയ ചേച്ചി, അത്രത്തോളൊക്കെ പോണോ? എൽസി ചേച്ചി കറക്റ്റ് ആൻസർ. സെക്കൻഡ് പ്രൈസ് എൽസി ചേച്ചിക്ക് പോയി. ഒന്നുകൂടി ഒന്ന് ആലോചിച്ചാ കിട്ടും. എൽസി ചേച്ചി ഇന്ന് വളരെയധികം സന്തോഷത്തിലാണ്. കാരണം എനിക്ക് തന്നെ ആണോ ഈ ഫസ്റ്റ് സെക്കൻഡും ഒക്കെ കിട്ടുന്നത് എന്നുള്ള ഒരു സന്തോഷം. അതായത് പുള്ളിക്കാരന്റെ ഇതിൽ നഗരങ്ങളുണ്ട്, പക്ഷെ അതിലൊന്നും നമുക്ക് വീടുകൾ കാണാൻ സാധിക്കില്ല. കാടുകളുണ്ട്, പക്ഷെ അതിലൊന്നും നമുക്ക് മരങ്ങൾ കാണാൻ സാധിക്കില്ല. നദികളുണ്ട്, പക്ഷെ അതിലൊന്നും നമുക്ക് വെള്ളം കാണാൻ സാധിക്കില്ല. അതാണ് അവസ്ഥ. ആർക്കും കിട്ടുന്നില്ല. ഞാൻ വിചാരിച്ചു നിങ്ങൾ പെട്ടെന്ന് പറയുന്ന ചോദ്യമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ലാസ്റ്റ് ഈ ചോദ്യം ചോദിച്ചത്. ലിസി ചേച്ചി ഉത്തരം പറയൂ. ലിസി ചേച്ചി വേഗം പറയൂ, വേഗം പറയൂ. സമയം 4 കഴിഞ്ഞ് 42 ആയിട്ടുണ്ട്. ചിത്രകാരനോ? ചിത്രകാരനൊന്നുമില്ല. ചിത്രകാരൻ ചിത്രം വരച്ചാലല്ലേ ഈ പറഞ്ഞിട്ടുള്ളത്. സൽമൈത്ത് ഒരു ക്ലൂ തരുമോ ദീപ? ലക്ഷ്മി പ്രിയ ചേച്ചി സുല്ല് സുല്ല് സുല്ല്. ഇത്
നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും വീട്ടിലൊന്നും കാണാനൊന്നും വഴിയൊന്നും ഇല്ല. പക്ഷേ ഗീതശരി കണ്ണോ, ആ കണ്ണുമായിട്ട് അവിടെ ഇരുന്നോളാം കേട്ടോ ചുമത്രയില്. വീട്ടിലല്ല, സ്കൂളുകളിലൊക്കെ ഉണ്ടാവും. സ്കൂളുകളിൽ ഇത് മെയിനായിട്ട് എല്ലാ സ്കൂളിലും ഉണ്ടാവുന്ന ഒരു സാധനമാണ്. അല്ലാതെ വീടുകളിൽ ഓഫീസ്, ചില ഓഫീസുകളിലൊക്കെ കാണും. നമ്മളിത് പല പ്രാവശ്യമായിട്ട് നമ്മളിത് പഠിച്ചിട്ടുണ്ട്. ഇതൊരു ലിസി ചേച്ചി കറക്റ്റ് ആൻസർ. അയ്യോ, ഇതുവരെ നമ്മുടെ ആശു ചേച്ചി പുലിയാണ് കേട്ടോ. ആശു ചേച്ചിക്ക് മാത്രമാണ് ഫസ്റ്റ് കിട്ടിയത്. ഇപ്പൊ സെക്കൻഡ് ലിസി ചേച്ചിക്ക് കിട്ടി കറക്റ്റ് ആൻസർ. ഉരുണ്ടിരിക്കുന്നു നീതി കൂടുതല്. ഞാൻ എന്താ പറയാ, സൽമൈത്ത കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ ആണ് സൽമൈത്ത. അപ്പൊ അങ്ങനെ മൂന്ന് പേര് തേർഡ് പ്രൈസ്. അയ്യോ, സൽമൈത്തക്ക് കൈയടി കൊടുത്തില്ല, കറക്റ്റ് ആൻസർ ആണേ. ആകാശ് കറക്റ്റ് ആൻസർ. ഗീത ചേച്ചി മുട്ട തരേണ്ട സമയമായി. അനിലേട്ടൻ ത്രിമൂർത്തി ഈസ് കറക്റ്റ് ആൻസർ. ലക്ഷ്മിപ്രിയ ചേച്ചിയാ, ആദ്യത്തെ അക്ഷരം ശരിയാ കേട്ടോ. രാജപ്പൻ ചേട്ടൻ കറക്റ്റ് ആൻസർ. അയ്യോ, ആ കൈയടി അല്ല, അത് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് കൈയടിയെ കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ തേർഡ് പ്രൈസ് വരെ നമ്മൾ അനൗൺസ് ചെയ്തു, ബാക്കിയുള്ളവരും കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് സമയമില്ല, ഞാൻ അതിന്റെ ക്ലാപ്പ് കൊടുത്തിട്ട് ഉത്തരം പറയാൻ പോവാണേ. ഗീത ചേച്ചി കറക്റ്റ് ആൻസർ. ലേഖ ചേച്ചി കറക്റ്റ് ആൻസർ. യെസ്, പറയട്ടെ. മാപ്പില്ലേ, മാപ്പ്, ഗ്ലോബ്, ഭൂപടം, ഇതൊക്കെ നമുക്ക് പറയാം. സ്കൂളുകളിലൊക്കെ കാണുമല്ലോ, അതിനകത്ത് എല്ലാം ഇങ്ങനെ വരച്ചു വെച്ചിരിക്കുന്നല്ലോ. അതിലൊന്നും ഒന്നും ഇല്ലല്ലോ, ഇത് ആ നഗരം, ഇത് ഈ ആലപ്പുഴ, പത്തനംതിട്ട, ഇത് ഇത് എന്നൊക്കെ പറയുന്നല്ലോ. അതിനകത്ത് എവിടെയെങ്കിലും നിങ്ങൾ വീടുകൾ കണ്ടിട്ടുണ്ടോ? അതുപോലെ നദികളുടെ കൊടുത്തിട്ടുണ്ടല്ലോ, ഇവിടെ ഈ നദി, ആ നദി. പക്ഷെ അവിടെ എന്തെങ്കിലും വെള്ളം കണ്ടിട്ടുണ്ടോ? കാട്, മരങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒന്നുമില്ല, സങ്കല്പം മാത്രമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഭൂപടം, മാപ്പ് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പൊ ഈ ശരി ഉത്തരം പറഞ്ഞ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ കൺഗ്രാറ്റ്സ്. അപ്പൊ ഇനി അടുത്ത പാട്ടിലേക്ക് പോവാണ്. ആ പാട്ട് കേട്ടിട്ട് വരുമ്പോഴേക്കും നിങ്ങളുടെ പാട്ടുകൾ വേഗം അയച്ചോളൂ. അയ്യോ, അതാ ധീമാ, ഞാൻ വിചാരിച്ചത് അക്ഷരം തെറ്റിപ്പോയതാന്ന് എനിക്ക് തോന്നി. ആനന്ദം ചേട്ടാ, നമ്മുടെ കണ്ണൂര്. ആ, അതെ അതെ, കണ്ണൂര് ഞാൻ പറഞ്ഞില്ലല്ലോ, കണ്ണൂര്. ഓക്കെ, അപ്പൊ ഇനി പാട്ട് വേഗം അയച്ചോ കേട്ടോ. പാട്ട് ഇനിയിപ്പോ പോകുന്ന പാട്ടിന്റെ ആ ഒരു ടൈമിൽ അയക്കണം. അതിനുശേഷം വരുന്ന പാട്ടുകൾ പ്ലേ ചെയ്യാൻ പറ്റില്ല, നമ്മുടെ സമയം പോകും, അതുകൊണ്ടാണ്. ഓക്കെ, സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
2: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
3: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
0: റേഡിയോ കഫേ. This is Radio Cafe. Radio Cafe. Talent of the day.
5: ടാലന്റ് ഓഫ് ദി ഡേയിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. അപ്പൊ നമ്മളുടെ ഫസ്റ്റ് പാട്ടിലേക്ക് പോകാം, സമയം കുറവാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് പാട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മസ്കറ്റിൽ മിലിറ്ററി കോളേജിലെ ഒരു പ്രൊഫസറുണ്ട്, ജിസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലക്ഷ്മി പ്രിയ ചേച്ചിയുടെ ഫ്രണ്ടാണ്. അപ്പൊ ആ ഫ്രണ്ട് പാടിയ പാട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് ആ പാട്ടിൽ ആദ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ പാട്ട് കേൾക്കാം.

ഓക്കേ, സൂപ്പർ സൂപ്പർ. എന്തായാലും പറയുക, പ്രൊഫസർ ആണല്ലോ. അപ്പൊ മാഡത്തോട് പറയുക, ഏറ്റവും നന്നായിട്ട് പാടിയിട്ടുണ്ടെന്ന് കേട്ടോ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അയച്ചുതരാൻ പറയണം. ഇടയ്ക്ക് ആ ഒരു കരോക്കി ഇല്ലാണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരുന്നു. ലക്ഷ്മിപ്രിയ ചേച്ചി ഇപ്പൊ സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയാം. നെക്സ്റ്റ് പാട്ട് പാടിയിരിക്കുന്നത് നമ്മുടെ എൽ സി ചേച്ചിയാണ്. പാട്ട് കേൾക്കാം.

ഓക്കെ, എൽസ ചേച്ചി സൂപ്പർ ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ സാനി ചേച്ചി പാടിയിട്ടുണ്ട്.

0: രണ്ടുപേരും കൂടെ അങ്ങ് ഗ്രൂപ്പായിട്ട് അങ്ങ് പാടിയാൽ മതിയായിരുന്നു കേട്ടോ, കൊള്ളാം. അടുത്തത് നമ്മുടെ ശംസുദിനിക്കയാണ്.
1: ഇടയ കന്യകെ പോവുക നീ, ഈ അനന്തമാം ജീവിത വീതിയിൽ

0: അന്വേഷിപ്പൂനീളേ കണ്ണുകളാലുൾക്കണ്ണുകളാലേ അന്വേഷിപ്പൂനീളേ കണ്ടെത്തും നീ മനുഷ്യപുത്രനെ ഇന്നല്ലെങ്കിൽ നാളെ കണ്ടെത്തും നീ മനുഷ്യപുത്രനെ ഇന്നല്ലെങ്കിൽ നാളെ ഇടയ കന്യകെ പോവുക നീ ഈ അനന്തമാം ജീവിത വീതിയിൽ ഇടറാതെ കാലിടറാതെ.
1: ഓക്കെ, ശംസുദിനിക സൂപ്പർ ആയിട്ടുണ്ട്. അടുത്തത് മിനി ചേച്ചി മിനി ബാബു.

ഓ, മിന്നൽ വളയൊക്കെയാണ് പാടിയിരിക്കുന്നത്. സൂപ്പർ കേട്ടോ. അടുത്തത് നമുക്ക് നമ്മുടെ ജീവൻ ചേട്ടനാണ് ഒരു പാട്ട് അയച്ചു തന്നിരിക്കുന്നത്.

0: ഓക്കെ, ഇത് ജീവൻ ചേട്ടൻ
1: ഗുഡ്
0: പാടിയതാണെന്ന്.
1: ഈവനിംഗ്. ഈ പാട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഒമാനി ഖലീൽ എന്ന് പറഞ്ഞ് പാടിയിക്കണം. ഞങ്ങൾ ഹിന്ദി പഠിപ്പിച്ചിട്ട് പാടിയിക്കണം. അതിൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, ഒന്ന് ക്ഷമിച്ചേക്കൂ.
0: ഓക്കെ, എനിക്ക് തോന്നി ജീവൻ ചേട്ടനല്ല എന്നുള്ളത്. എന്തായാലും അവളോട് പറയൂ കേട്ടോ, നന്നായിട്ടുണ്ട് എന്ന് പറയൂ ജീവൻ ചേട്ടാ. അപ്പൊ എന്തായാലും എല്ലാവർക്കും എൽസി ചേച്ചി മലർക്കൊടി പോലെ വേർഷൻ 2 പാടിയവരെല്ലാവരും നന്നായി പാടിയിട്ടോ എന്ന് പറഞ്ഞിട്ട് അതുപോലെ ഷംസുദിനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരു ക്ലാപ്പും കൂടി കൊടുക്കട്ടെ ഇന്ന് പാടിയ എല്ലാവർക്കും. അപ്പൊ ശരി, എല്ലാവർക്കും നല്ലൊരു ശുഭസായാഹ്നം പറഞ്ഞുകൊണ്ട് ഞാനും ടാറ്റാ ബൈ ബൈ പറയുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺഡ് റേഡിയോ മാക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.
2: റേഡിയോ മാക് ഫാസ്റ്റ് 90.4.
3: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: 40 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽ പടി തുകലശ്ശേരി. തടികൾ വൃത്തിയായി ഉരുപ്പടികളാക്കുവാനും ഭംഗിയായി പ്ലെയിനിങ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽ പടി തുകലശ്ശേരി.

കൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: 40 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി. തടികൾ വൃത്തിയായി ഉരുപ്പടികളാക്കുവാനും ഭംഗിയായി ക്ലൈനിങ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: നല്ല മഴ, മഴ കട്ടഞ്ചായ ജോൺ സമാഷ്.
2: മഴയും കട്ടഞ്ചായയും ഓക്കെ, പക്ഷേ ഈ ജോൺസൺ മാഷിന്റെ പാട്ട് അത് ഈ സമയത്ത്?
1: അതിനല്ലേ സോങ്സ് ഓൺ ഡിമാൻഡ്.
3: ഇഷ്ടഗാനം ഇഷ്ടത്തോടെ കേൾക്കാൻ വിളിക്കൂ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക്. എല്ലാ ദിവസവും വൈകിട്ട് 7 മണി മുതൽ 8 മണി വരെ സോങ്സ് ഓൺ ഡിമാൻഡ്. ഓൺലി ഓൺ റേഡിയോ മേക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടാൻ.

0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൌകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
2: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: Yamshi.
1: Radio Macfast 90.4 Nattugarku Kootai. Radio Macfast 90.4 Time Set.
2: 6 o'clock. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കാർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
1: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ് വെയിൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: വീണ്ടും ഒരു രാമായണ മാസം കൂടി. നന്മയും വിശുദ്ധിയും സമൃദ്ധിയും കൊണ്ടുവരുവാനുള്ള പ്രാർത്ഥനയോടെ റേഡിയോ മാഗ്ഫാസ്റ്റ് 90.4 അധ്യാത്മരാമ.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.

0: പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സന്തോഷ് ഏച്ചിക്കാനത്തിനും കെ സച്ചിദാനന്ദനും ശ്രീജിത്ത് പെരുന്തച്ചനും പുരസ്കാരം. സ്വകാര്യ കമ്പനിയായ കോറോ ഹെൽത്തിൽ നിന്ന് പിരിച്ചുവിട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ തീരുമാനം. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. കണ്ണൂരിൽ ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ അറസ്റ്റിലായ ഡോക്ടർ എം കെ റാമിനെ റിമാൻഡ് ചെയ്തു. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം നീറ്റ് ചോദ്യപേപ്പർ ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ സമ്മേളിച്ച ലോക്സഭ അന്തരിച്ച മുൻ അംഗങ്ങൾക്കും ഖത്തർ മുൻ അമീറിനും ആദരാഞ്ജലികൾ അർപ്പിച്ചു. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉന്നയിച്ച് പ്രതിഷേധിച്ചു. തുടർന്ന് നിരവധി തവണ സഭാ നടപടികൾ തടസ്സപ്പെട്ടു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിലും സമാന സ്ഥിതിയായിരുന്നു. രാജ്യസഭയിൽ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പെട്രോളിലെ എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച തീരുമാനം വിശദമായ ശാസ്ത്രീയ പഠനങ്ങൾക്കും കൂടിയാലോചനകൾക്കും ശേഷം മാത്രമേ കൈക്കൊള്ളൂ എന്ന് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി രാജ്യസഭയിൽ വ്യക്തമാക്കി. കേരള ബാലസാഹിത്യ അക്കാദമി 2026 പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഉല്ലല ബാബു സ്മാരക ബാലസാഹിത്യ പുരസ്കാരത്തിന് സന്തോഷ് ഏച്ചിക്കാനവും പി എ ശങ്കരനാരായണൻ സ്മാരക ബാലസാഹിത്യ പുരസ്കാരം കെ സച്ചിദാനന്ദനും കെ വി രാമനാഥൻ മാസ്റ്റർ സ്മാരക പുരസ്കാരം ശ്രീജിത്ത് പെരുന്തച്ചനും നേടി. 20,001 രൂപയും പ്രശംസാപത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഓഗസ്റ്റ് 8 തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ കവി കെ ജി ശങ്കരപിള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. കണ്ണൂർ ശ്രീകണ്ഠപുരത്തെ നിർദ്ദിഷ്ട ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തി മന്ത്രി സണ്ണി ജോസഫ് വിലയിരുത്തി. പകൽ സമയം സൌരോർജ്ജം ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് രാത്രി പീക്ക് സമയങ്ങളിൽ വിതരണം ചെയ്യുന്നതാണ് ഈ പദ്ധതി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: 40 MW ശ്രീകണ്ഠപുരം പദ്ധതിയുടെ ശേഷി. രാത്രി 4 മണിക്കൂർ വിതരണം ചെയ്യാനുള്ള വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുക. ഗവൺമെന്റ് സ്ഥലം മാത്രം വിട്ടു നൽകി സ്വകാര്യ കമ്പനി സൌരോർജ്ജം സംഭരിച്ച് രാത്രിയിൽ വിതരണം ചെയ്യുന്ന പദ്ധതിയാണിത്. ഇതുമൂലം ഗവൺമെന്റിന് യൂണിറ്റിന് 7 രൂപയോളമേ ചെലവ് വരുന്നുള്ളൂ. NTPC ഗ്രീൻ എനർജി ലിമിറ്റഡ് ആണ് നിർമ്മാണ പ്രവൃത്തിക്ക് മേൽനോട്ടം വഹിക്കുന്നത്. ഇത്തരത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ പദ്ധതി കാസർഗോഡ് മൈലാട്ടിയിലാണ് നിർമ്മിക്കുന്നത്. കാസർഗോഡ് മുള്ളിയേരിയയിൽ മറ്റൊരു പദ്ധതിയും നിർമ്മാണ പാതയിലാണ്.
0: സ്വകാര്യ കമ്പനിയായ കോറോ ഹെൽത്തിലെ കൊച്ചി, കോഴിക്കോട് ഓഫീസുകളിൽ നിന്ന് കൂട്ട പിരിച്ചുവിടലിന് വിധേയമാക്കപ്പെട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ തീരുമാനം. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് നടന്ന ചർച്ചയിലാണ് ധാരണയായത്. ഇതോടെ നേരത്തെ നൽകിയ 2 മാസത്തേതുൾപ്പെടെ 7 മാസത്തെ ശമ്പളം ജീവനക്കാർക്ക് ലഭിക്കും. ഈ മാസം 26 മുൻപ് തന്നെ ഉറപ്പ് നൽകിയ തുക കമ്പനി കൈമാറുമെന്ന് മന്ത്രി അറിയിച്ചു. തൊഴിൽ നഷ്ടപ്പെട്ട ജീവനക്കാർക്ക് മറ്റിടങ്ങളിൽ ജോലിയിൽ പ്രവേശിക്കുന്നതിന് വേണ്ട എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, റിലീവിംഗ് ലെറ്റർ ഉൾപ്പെടെയുള്ള രേഖകളും നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഡോക്ടർ എം കെ റാമിനെ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി റിമാൻഡ് ചെയ്തു. കർണാടകയിലെ കുടകിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതി നേരത്തെ തള്ളിയിരുന്നു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. 20 ലക്ഷം പിഴയടക്കണമെന്നും ഈ തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. 2025 ജനുവരിയിൽ പോത്തുണ്ടി സ്വദേശികളായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. വനമന്ത്രി ഷിബു ബേബി ജോൺ യോഗം ഉദ്ഘാടനം ചെയ്യും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ എം ഷാജി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ വന അതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺമാർ, കോർപ്പറേഷൻ മേയർമാർ തുടങ്ങിയവർ പങ്കെടുക്കും. പാലക്കാട് ജില്ലയിലെ രണ്ടാം വിള നെല്ല് സംഭരണത്തിലെ PRS നടപടികൾ വേഗത്തിലാക്കാൻ കൂടുതൽ പാഡി മാർക്കറ്റിംഗ് ഓഫീസർമാർക്ക് അധിക ചുമതല നൽകി സപ്ലൈകോ. ഈ മാസം 31 മുമ്പ് നടപടികൾ പൂർത്തിയാക്കേണ്ട സാഹചര്യത്തിലാണ് തീരുമാനം. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: പാലക്കാട് ജില്ലയിലെ രണ്ട് പാഡി മാർക്കറ്റിംഗ് ഓഫീസർമാർക്ക് പുറമെ കോട്ടയം, മലപ്പുറം, ആലപ്പുഴ ജില്ലകളിലെ ഓഫീസർമാർക്ക് കൂടിയാണ് അധിക ചുമതല നൽകിയിരിക്കുന്നത്. അടുത്ത മാസം 1 മുതൽ ഈ വർഷത്തെ നെല്ലെടുപ്പ് സീസൺ ആരംഭിക്കും. ഇതിനു മുൻപ് നെല്ലെടുപ്പ് സംബന്ധമായ മുഴുവൻ നടപടികളും പൂർത്തിയാക്കി കേന്ദ്ര പോർട്ടലിൽ രേഖപ്പെടുത്തണം. ജില്ലയിൽ ഇനിയും 10,000 കർഷകരുടെ PRS നടപടികൾ പൂർത്തിയാക്കാനുണ്ട്. June 20 വരെ അംഗീകരിച്ച PRS-കളിലാണ് നിലവിൽ വില നൽകുന്നത്. ഇത് July 15 വരെ ആക്കണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നുണ്ട്.
0: സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. എറണാകുളത്തും തൃശൂർ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. പാലാ നഗരസഭയിൽ നാളെ നടക്കാനിരിക്കുന്ന അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് മുൻപായി തർക്കങ്ങൾ പരിഹരിക്കാൻ DCC നേതൃത്വം നടത്തിയ അനുരഞ്ജന ചർച്ചകൾ പരാജയപ്പെട്ടു. സ്വതന്ത്ര മുന്നണിയെ പിന്തുണയ്ക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് കോൺഗ്രസ് കൌൺസിലർമാർ. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
4: LDF കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഔദ്യോഗികമായി വിപ്പ് നൽകിയാൽ പോലും നിലവിലെ ചെയർപേഴ്സണെതിരെ വോട്ട് ചെയ്യുമെന്ന നിലപാടിൽ തന്നെയാണ് വിമത കൌൺസിലർമാർ. അതേസമയം കോൺഗ്രസിന്റെ ഏകപക്ഷീയമായ നിലപാടിൽ അതൃപ്തി പ്രകടിപ്പിച്ച് UDFലെ മറ്റു ഘടകകക്ഷികളും രംഗത്തെത്തിയിട്ടുണ്ട്. മുന്നണികളിലെ ഭിന്നത രൂക്ഷമായി തുടരുമ്പോഴും നാളെ തന്നെ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാനാണ് നഗരസഭാ അധികൃതരുടെ തീരുമാനം. നാളത്തെ വോട്ടെടുപ്പ് പാലാ നഗരസഭയുടെ ഭരണ തുടർച്ചയിൽ നിർണായകമാകും.
0: സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം മറ്റന്നാൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തൂഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസഡർമാരായും സൈബർ വാരിയേഴ്സായും മന്ത്രി പ്രഖ്യാപിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സമഗ്രവും ഏകീകൃതവുമായ വിവരങ്ങൾ അടങ്ങിയ വെബ് പോർട്ടലിന്റെ പ്രകാശനം പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിക്കും. ബീഹാറിൽ നിന്ന് ബാലവേലയ്ക്കായി പെരുമ്പാവൂരിലെത്തിച്ച 9 കുട്ടികളെ RPF മോചിപ്പിച്ചു. പട്ന എറണാകുളം എക്സ്പ്രസിൽ എത്തിച്ച കുട്ടികളെയാണ് RPF ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ബീഹാർ ഗോപാൽഗഞ്ച് സ്വദേശിയായ സുനിൽ മുണ്ടേൽ, സരൺ സ്വദേശിയായ ഡബ്ലുനാഥ് എന്നിവരെ RPF അറസ്റ്റ് ചെയ്തു. കേസിലുൾപ്പെട്ട മലയാളി ഏജന്റിനു വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. അയോധ്യ ശ്രീരാമക്ഷേത്ര സംഭാവന ക്രമക്കേട് സംബന്ധിച്ച് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാനാകുമോ എന്ന കാര്യത്തിൽ നിർദ്ദേശം തേടാൻ സുപ്രീംകോടതി സോളിസിറ്റർ ജനറലിനോട് ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സന്തോഷ് ഏച്ചിക്കാനത്തിനും കെ സച്ചിദാനന്ദനും ശ്രീജിത്ത് പെരുന്തച്ചനും പുരസ്കാരം. സ്വകാര്യ കമ്പനിയായ കോറോ ഹെൽത്തിൽ നിന്ന് പിരിച്ചുവിട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ മന്ത്രി ബിന്ദുകൃഷ്ണയുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ തീരുമാനം. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. കണ്ണൂരിൽ ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ അറസ്റ്റിലായ ഡോക്ടർ MK റാമിനെ റിമാൻഡ് ചെയ്തു. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
2: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
0: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗം ഉണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ആഹ്, നല്ല മഴ. മഴ കട്ടഞ്ചായ ജോൺസൺ മാഷ്.
1: മഴയും കട്ടഞ്ചായയും ഓക്കെ. പക്ഷേ ഈ ജോൺസൺ മാഷിന്റെ പാട്ട്, അത് ഈ സമയത്ത്?
0: അതിനല്ലേ സോങ്സ് ഓൺ ഡിമാൻഡ്. ഇഷ്ടഗാനം ഇഷ്ടത്തോടെ കേൾക്കാൻ വിളിക്കൂ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക്. എല്ലാ ദിവസവും വൈകിട്ട് 7 മണി മുതൽ 8 മണി വരെ സോങ്സ് ഓൺ ഡിമാൻഡ്. ഓൺലി ഓൺ റേഡിയോ മേക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: പാരമ്പര്യവുമായി സെന്റ് മേരീസ് സോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി. തടികൾ വൃത്തിയായി ഉരുപ്പടികളാക്കുവാനും ഭംഗിയായി പ്ലൈനിംഗ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് സോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: Radio Macfast 90.4. Time check.
2: 7 o'clock.

ഇനി ഒരു മണിക്കൂർ സമയം റേഡിയോ മക്ഫാസ്റ്റില് പാട്ടുകളുടെ സമയമാണല്ലേ, അതും വെറുതെ ഉള്ള പാട്ടുകളല്ല, നിങ്ങൾക്കിഷ്ടമുള്ള പാട്ടുകളുടെ സമയമാണ് നമ്മളിവിടെ ആരംഭിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരെയും സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് കൂടെയുള്ളത് ദീപ. അപ്പം നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ഇങ്ങനെ ഓർത്ത് വെച്ചോളൂ. ഓർത്ത് വെച്ചിട്ട് 0469273033 എന്ന നമ്പറിലേക്ക് വിളിക്കാം. പിന്നെ നമ്മളുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഇന്നത്തെ ഒരു ശുഭരാത്രി മെസ്സേജും അല്ലെങ്കിൽ പാട്ട് കേട്ട് കൂടെ ഉണ്ടെന്നൊക്കെ അറിയിക്കാം. 9495730333 എന്നതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. അപ്പോൾ വിളിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ പറയാം, ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടാതിരിക്കും.

0: നല്ല ഒരു പാട്ടല്ലേ, നല്ല രസമുണ്ട് നമുക്ക് അതിങ്ങനെ കേട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ സോങ്സ് ഓൺ ഡിമാൻഡിൽ ഇനി നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ടുകളുമായിട്ട് വേഗം വിളിച്ചോളൂ. നമ്മുടെ ഫസ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹായ്, നമസ്കാരം.
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം ദീപ. ആ, മുഴുവൻ പറയിപ്പിച്ചില്ലേ?
0: എന്ത്?
1: മുഴുവൻ പറയിപ്പിച്ചില്ല. നമസ്കാരം എന്ന് പറഞ്ഞിട്ട് പിന്നെ ദീപ എന്ന് പറയാനായിട്ട്
0: മുഴുവൻ പറയിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നല്ലേ. ശരി, അത് ആരാണ് വിളിക്കുന്നത്?
1: ഞാൻ ഷാജു മടത്തുമുടി. ഷാജു മടത്തുമുടി.
0: ഷാജു ചേട്ടാ, ഇന്ന് ഇത് പാട്ട് കേൾക്കണം.
1: ഓണവെയിൽ ഓളങ്ങളി, അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ.
0: അങ്ങനെ ഒരു പാട്ടുണ്ട്,
1: എം ജി ശ്രീകുമാർ പാടി.
0: അതെ അതെ, കുറച്ച് ഓളമുള്ള പാട്ട്.
1: ഓളമുള്ള പാട്ട്.
0: ആ പാട്ട് വെച്ച് തരാം കേട്ടോ.
1: ഓക്കേ, താങ്ക്സ് യു.
0: ഓക്കേ, നമ്മുടെ ഷാജു ചേട്ടനാണ്. ഓണവെയിൽ ഓളങ്ങളിൽ താല് കിട്ടും നേരം എന്നുള്ള പാട്ടാണ്. നല്ല രസമാണ് ഈ പറഞ്ഞതുപോലെ ഒരു ഓളമുള്ള പാട്ടാണ് കേട്ടോ. എം ജി ശ്രീകുമാർ, സോണി സായി, കോറസ് എല്ലാവരും കൂടി ചേർന്ന് പാടിയിട്ടുള്ള പാട്ട്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് അഫ്സൽ യൂസ്

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടും. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്, കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
5: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
6: ഇലാൻ ക്ലാസിക്സ്, മുത്തൂറ്റ്, തിരുവല്ല.
7: അങ്ങനെ നമ്മൾ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് തിരികെ എത്തുമ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ, ഹലോ, ടെക്കുചേട്ടൻ അവിടെ റേഡിയോയുടെ അടുത്തിരിക്കുവാണോ? മാറണം. ഏത് പാട്ടാ വേണ്ടേ? സ്വപ്നങ്ങളെ വീണുറങ്ങൂ, മോഹങ്ങളെ ഇനി ഉറങ്ങൂ എന്നുള്ള പാട്ടല്ലേ? ശരി, പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കേ, ശരി. അപ്പൊ നമ്മുടെ രഘുചേട്ടനാണ് വിളിച്ചത്. തകില് കൊട്ടാമ്പുറം എന്ന സിനിമയ്ക്ക് വേണ്ടി ദാസേട്ടൻ പാടിയ പാട്ടാണ്. ബാലു കിരിയത്ത് ലിറിക്സ് ചെയ്ത്, ദർശൻ രാമൻ മ്യൂസിക് കൊടുത്ത് ഉള്ള ഒരു സോങ് ആണ്. അപ്പൊ എന്തായാലും പാട്ട് കേൾക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ബാബു ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. പല തുള്ളിയാണ് പെരുവെള്ളം, വെളിച്ചമില്ലെങ്കിൽ ജീവിതമേ ഇല്ല. ജലം ഒരു തുള്ളി പോലും പാഴാക്കാതെ അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. ബാബുസ് നട്ടാശ്ശേരി. ബാബു ചേട്ടനും ശുഭരാത്രി അറിയിക്കുന്നു. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. വിളിക്കേണ്ട നമ്പർ 0469273033. നെക്സ്റ്റ് കോളർ, ഹലോ.
1: ഹലോ, നമസ്കാരം.
0: ഗുഡ് ഈവനിങ്. ഹലോ
1: ഹലോ,
0: ആ ഇടയ്ക്ക് കട്ടായി പോകുന്നുണ്ട്, പറഞ്ഞോ. സമയമില്ലിസ ചേച്ചി, നമുക്ക് റേഡിയോ കഫേയില് പാട്ട് പാടാം. സോങ്സ് ഓൺ ഡിമാൻഡിൽ പാട്ട് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ എന്തായാലും പാട്ട് വെച്ചുതരാം കേട്ടോ ലിസ ചേച്ചി. ഓക്കെ, ബൈ. അപ്പൊ ഈ സോങ്സ് ഓൺ ഡിമാൻഡിൽ നമുക്ക് പാട്ട് പാടാനായിട്ടുള്ള സമയമില്ലല്ലോ. മാക്സിമം എല്ലാവർക്കും പാട്ട് വെച്ചുകൊടുക്കുക എന്നുള്ളത്. അപ്പം പാട്ട് പാടുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ റേഡിയോ കഫെ വെച്ചിരിക്കുന്നത്. അപ്പൊ സന്ധ്യയ്ക്ക് വിരിഞ്ഞ പൂവ് എന്ന ചിത്രത്തിന് വേണ്ടി കൃഷ്ണചന്ദ്രനും എസ് ജാനകി ജാനകിയും കൂടി ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഇളയരാജ അദ്ദേഹമാണ് സംഗീതം കൊടുത്തിരിക്കുന്നത്. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. നെക്സ്റ്റ് കോളറിന്റെ ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം.
1: പി.വി. മുഹമ്മദ്, വടക്കേ വാവനൂര്.
0: ഏത് പാട്ടാ മുഹമ്മദ്?
1: കടപ്പനാട്ടുമാക്കം എന്ന സിനിമയിലെ അത്തിരി അത്തിരി
0: ഓക്കെ, ആ പാട്ട് വെച്ചുതരാം. ഓക്കെ, അപ്പൊ നമ്മുടെ മുഹമ്മദിക്കയാണ് ദാസേട്ടൻ പാടിയ പാട്ട്. അപ്പൊ ഈ ഭാസ്കരൻ മാസ്റ്റർ, ദേവരാജൻ മാസ്റ്റർ കൂട്ടുകെട്ടിലുള്ള സോങ് ആണ്. നമുക്ക് പാട്ടിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു മെസ്സേജിലേക്ക് പോകാം. ശ്രീധരൻ ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. മാക്ഫാസ്റ്റ്, ഗുഡ് ഈവനിങ്. ദീപ, ജീവിതത്തിലെ ചില കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ, പ്രിയപ്പെട്ടത് നഷ്ടപ്പെടുമ്പോൾ എല്ലാം തീർന്നു എന്ന് കരുതും. എന്നാൽ ഓർക്കുക, ശരത്കാലങ്ങളിൽ ഇലകൾ കൊഴിയുന്നത് മരങ്ങൾ നശിക്കാനല്ല, മറിച്ച് വസന്തത്തിൽ പൂക്കളും ഇലകളും വിരിയാനാണ്. മാറ്റങ്ങൾ എപ്പോഴും നല്ലതിനാണ്. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. ശ്രീധരൻ, അവണൂർ. ഓക്കെ ശ്രീധരൻ ചേട്ടാ, ശുഭരാത്രി, സുഖനിദ്ര അറിയിക്കുന്നു. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

സഭയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. നല്ല നല്ല പാട്ടുകൾ കേട്ട് നമ്മളുടെ ഈ ഒരു സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. അടുത്ത കോളറുണ്ട്. ഹലോ,
2: ഗുഡ് ഈവനിങ് ദീപ. ഞാൻ ആന്റണിയാണ്.
1: ഗുഡ് ഈവനിങ് ആന്റണി ചേട്ടാ.
2: അമ്മിഴി രണ്ടിലും പറഞ്ഞ സിനിമയിലൊരു ഭാവഗായകൻ പാടിയ ഒരു പാട്ടുണ്ട്, ആലിലത്താലിയുമായി വരൂ. ആ പാട്ടൊന്നും ഒട്ടും സമയങ്ങളുണ്ട്, വേഗം വെച്ചോളൂ.
1: തീർച്ചയായിട്ടും. ഓക്കെ ബൈ.
2: ശരി ശരി. ഓക്കെ, ഗുഡ് നൈറ്റ്.
1: ഓക്കെ, ഗുഡ് നൈറ്റ്. അപ്പൊ നമ്മുടെ ആന്റണി ചേട്ടൻ മിഴി രണ്ടിലും എന്ന ചിത്രത്തിലെ ഭാവഗായകൻ പാടിയ, വയലാർ ശരചന്ദ്രവർമ്മ വരികൾ എഴുതി, രവീന്ദ്ര മാസ്റ്റർ സംഗീതം ചെയ്തിട്ടുള്ള, എല്ലാവർക്കും ഇഷ്ടമുള്ള, ഒരേപോലെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. പാട്ട് കേൾക്കുന്നതിന് മുൻപായിട്ട് അമ്പളിച്ചിട്ടൊരു മെസ്സേജ് ഉണ്ട്. ഹായ് റേഡിയോ മക്ഫാസ്റ്റ്, മോളുസേ ഗുഡ് ഈവനിങ്. സോങ് കേട്ടുകൊണ്ട് ഞാനും കൂടെയുണ്ട്. ഫസ്റ്റ് സോങ് ഞാൻ എടുത്തു, എത്ര കേട്ടാലും കേട്ടാലും മതിയാവില്ല. പിന്നെ മക്ഫാസ്റ്റിലെ മോൾക്കും മറ്റെല്ലാവർക്കും, സൗഹൃദവാണിയിലെ എന്റെ ചങ്ക കൂട്ടുകാർക്കും, നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്. ഓക്കെ മോളെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അമ്പിളി ചേച്ചി, അപ്പൊ നമുക്ക് ഇനി പാട്ട് കേൾക്കാം. സ്റ്റേ ട്യൂൺ റേഡിയോ മക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. കൂടെയുള്ളത് ഞാൻ ദീപ. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ,
1: ദീപയുടെ കൂടെ ലൈനിലുള്ളത് ഞാൻ ആനന്ദൻ തിലാനൂരാണ്.
0: എനിക്ക് വയ്യ. അപ്പൊ ആനന്ദൻ തിലാനൂർ ഏത് പാട്ട് വേണം?
1: ദീപ, അതിനിടയ്ക്ക് ഇപ്പം കഴിഞ്ഞ പാട്ട് എന്റെ ചില ഓർമ്മകളെ പൊടിതിട്ട് എടുത്തുപോയി.
0: എന്താണ്?
1: എന്റെ കല്യാണ കേസത്തിലെ പാട്ടായിരുന്നു അന്ന് ഇതിലുള്ള പാട്ട്.
0: അതാ എനിക്ക് തോന്നി ആ പാട്ട് കേട്ട് പുറകിലേക്ക് പോയി ഒരുപാട് അല്ലേ.
1: പുറകിലേക്ക് പോയി, അതിലുള്ള ചില രംഗങ്ങളെല്ലാം ഇങ്ങനെ
0: മനസ്സിൽ വന്നു. ശരി, ഓക്കെ. അപ്പൊ ഏത് പാട്ടാ ആനന്ദൻ ചേട്ടാ ഇനി വേണ്ടത്?
1: എനിക്ക് ലവ് സ്റ്റോറി എന്ന സിനിമയിലെ ഒരു പാട്ട് സ്നേഹം പൂത്തുലഞ്ഞു പറഞ്ഞിട്ടുള്ളേ,
0: ഓക്കെ,
1: ആ പാട്ട് ഇന്ന് ഈ പരിപാടിയിലൂടെ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
0: തീർച്ചയായിട്ടും പാട്ട് വെച്ചുതരാം കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, ആനന്ദൻ ചേട്ടൻ പറഞ്ഞതുപോലെ ഈ പാട്ടുകളൊക്കെ ഒരു സമയത്ത് കല്യാണ കാസറ്റിലൊക്കെ ട്രെൻഡ് ആണല്ലോ. ഇപ്പൊ അത് ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാ ഒക്കെ ഉള്ളതുകൊണ്ട് റീലിലൂടെ പല പാട്ടുകളും വീണ്ടും പൊടിതട്ടി എടുത്ത് വരുന്നുണ്ടെങ്കിലും ആ കല്യാണ കാസറ്റ് ഇട്ട് കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഫീൽ ആണ് അല്ലെ, പഴയ കാസറ്റ് ഒക്കെ ഇട്ട് കാണുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതിലെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇതൊക്കെ ഓർമ്മ വരും. കാരണം ഇത് അതനുസരിച്ചിട്ട് അവർ സെറ്റ് ചെയ്യുമല്ലോ പെണ്ണിറങ്ങി വരുന്നതും ഒക്കെ. അപ്പൊ അതൊക്കെ ഒരു നല്ല ഓർമ്മയാണ്. ഇത് ഇപ്പം ആനന്ദൻ ചേട്ടൻ ചോദിച്ച പാട്ട് ലവ് സ്റ്റോറി ഫിലിമിൽ ദാസേട്ടനും ചിത്രചേച്ചിയും ചേർന്ന് പാടിയത്, ചുനക്കര രാമൻകുട്ടി ശ്യാം സർ ഇവരുടെ കോമ്പിനേഷൻ ഉള്ള ഒരു സോങ് ആണ്. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് നമ്മുടെ ലതിക ടീച്ചറാണ്. ദീപമോളെ ശുഭസന്ധ്യ, എന്റെ റേഡിയോ കുടുംബത്തിലെ എല്ലാവർക്കും ശുഭസന്ധ്യ നേരുന്നു ലതിക തുകലശ്ശേരി. അപ്പൊ ലതിക ടീച്ചർക്കും ഒരു ശുഭരാത്രി ഞങ്ങൾ നേരുന്നു. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: സോങ്സ് ഓൺ ഡിമാൻഡിൽ പാട്ട് ആവശ്യപ്പെടാൻ അടുത്ത ആളെത്തിയിട്ടുണ്ട്. ഹലോ
2: ഹലോ,
1: യെസ്,
2: സുമത്രയിൽ നിന്ന് റെജി മിനി. മിനി റെജി,
1: എന്താണ് മിനി ചേച്ചി? റെജി ചേട്ടനെ അങ്ങ് മനസ്സിൽ വെച്ച് വിചാരിച്ച് പറഞ്ഞു തന്നപ്പോ റെജി മിനി എന്നായിപ്പോ അല്ലേ.
2: ഏഴാം കടലിനക്കര എന്ന സിനിമയിൽ സ്വരലോക ജലധാര ഒഴുകി ഒഴുകിയെന്നത്,
1: സുരലോക ജലധാര ഒഴുകി ഒഴുകി. ശരി,
2: നമ്മുടെ റേഡിയോ കൂട്ടുകാർക്കും അപർണ കുട്ടിക്കും ദീപകുട്ടിക്കും അമൃതകുട്ടിക്കും എല്ലാവർക്കും
1: എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് റെജി മിനിയുടെ വക പാട്ട് വെച്ചേരാം. ഓക്കെ, ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് നമ്മുടെ റെജി മിനി ചേച്ചി ചുമത്രയില്ലെന്ന്. ഇനി ഞാൻ അങ്ങനെ വിളിക്കും കേട്ടോ, കുറച്ച് നാൾ വരെ പുതിയ പേര് കിട്ടുന്നത് വരെ. അപ്പൊ എന്തായാലും ചോദിച്ച പാട്ട്, ഏഴാം കടലിനക്കര എന്ന ചിത്രത്തിലെ ദാസേട്ടനും വാണിയമ്മയും ചേർന്ന് പാടിയിട്ടുള്ള പാട്ട്. പി ഭാസ്കരൻ മാസ്റ്ററുടെ വരികൾക്ക് എം എസ് വിശ്വനാഥൻ സർ അദ്ദേഹമാണ് സംഗീതം കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ബാബുചേട്ടൻ ദീപമോൾക്ക് ബഹുത്ത് പ്യാർസ് ശുക്രിയ ശുക്രിയ ബാബുചേട്ടാ. അടുത്ത മെസ്സേജ് നമ്മുടെ അനിലയേട്ടൻ അയച്ചിട്ടുണ്ട്. അനിലേട്ടൻ, ഹായ് ദീപകുട്ടി, ഗുഡ് ഈവനിങ്, അമൃത കർത്തിക്കുട്ടി, അപ്പോസ് കുട്ടി, റേഡിയോ ഫാമിലി, ഗുഡ് നൈറ്റ്. പിന്നെ എനിക്ക് ഇത് മനസ്സിലാവുന്നില്ല കേട്ടോ, കാരണം ഇത് ഷെയർ ചാറ്റിലൊന്നും അയച്ചിരിക്കുന്നതുകൊണ്ട് പകുതി അതങ്ങ് കൊണ്ടുപോയി. എന്തോ നിങ്ങൾ പിന്നിലായി പോയെന്ന് എപ്പോഴും മറ്റുള്ളവരെക്കാൾ നിങ്ങൾ പിന്നിലായി പോയെന്ന് എപ്പോഴെങ്കിലും തോന്നുകയാണെങ്കിൽ ഓർക്കുക, ജീവിതം ഒരു ഓട്ടമത്സരമല്ല, അത് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാനും ഉള്ളതല്ല. സ്വന്തം വേഗതയിൽ ആസ്വദിച്ച് തീർക്കേണ്ട ഒരു മനോഹര യാത്രയാണ് ശുഭരാത്രി. അനിലേട്ടനും ഒരു ശുഭരാത്രി അറിയിക്കുന്നു. നാരായണൻ ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓർക്കാനും ഓർത്തു വെക്കാനും ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച് ഒരു ദിവസം കൂടി വിട പറയുമ്പോൾ നേരുന്നു ശാന്തമായ ശുഭരാത്രി. നാരായണൻ നായർ, ഏറ്റുമാനൂർ. നാരായണൻ ചേട്ടനും ശുഭരാത്രി അറിയിക്കുന്നു. അഷ്റഫിക്ക, കൂടെ ഉണ്ടാവുക എന്നതിനേക്കാൾ ആ കൂട്ട് എത്രമാത്രം ഉപകാരപ്പെടുന്നു എന്നതാണ് കാര്യം. മനസ്സിലാക്കുക എന്നത് ചെറിയ കാര്യമല്ല, അത് ഹൃദയം കൊണ്ട് ഹൃദയത്തെ തൊട്ടറിഞ്ഞവർക്കേ കഴിയൂ. ശുഭരാത്രി നേരുന്നു ടി അഷ്റഫ്, സ്കൈപ്പർ. അഷ്റഫിക്കും ഒരു ശുഭരാത്രി. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

Go on. I want to hear some more. Please sing again. Please.

0: യെസ്, അങ്ങനെ നമ്മൾ പാട്ടൊക്കെ കേട്ട് സമയം 7 മണി കഴിഞ്ഞ് 51 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് കോളർ ആയിരിക്കും ചിലപ്പോ, നമുക്ക് നോക്കാം. ഹലോ
1: ഹലോ, ഗുഡ് ഈവനിങ്.
0: ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. അനിൽകുമാർ. അനിലേട്ടാ, എന്ന ഏത് പാട്ട് വേണം?
1: എനിക്ക്
0: ശരി, ഇല്ല കോള് കിട്ടുമെന്ന് തോന്നുന്നില്ല, കാരണം കുറച്ച് മെസ്സേജുകളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും പാട്ട് വെച്ചുതരാം കേട്ടോ. ഓ ഡമ്മേ, എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം. ശോഭനയ്ക്ക് ഇരിക്കട്ടെ. ഓക്കെ. തേന്മാവിൻ കുമ്പത്ത്, എപ്പോഴും അതിലെ പാട്ടുകളെല്ലാം ഹിറ്റാണ്. എം ജി ശ്രീകുമാർ, സുജാത മോഹൻ ചേർന്ന് പാടിയിട്ടുള്ള പാട്ട്. ഗിരീഷ് പുത്തഞ്ചേരി, പേനി നിഷസ് കൂട്ടുകെട്ട്. അപ്പൊ പാട്ട് കേൾക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ശംസുദിനിക്ക, ഹൈ ദീപ, സൂപ്പർ ഗാനങ്ങൾ, സൂപ്പർ അവതരണം. താങ്ക് യു ശംസുദിനിക്ക, ശുഭരാത്രി കേട്ടോ. രാജപ്പൻ ചേട്ടൻ, പാട്ട് കേട്ട് ഞാനും കൂടി ഉണ്ട്, എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. ഓക്കെ രാജപ്പൻ ചേട്ടാ, അടുത്തത് ശുഭരാത്രി കേട്ടോ. അടുത്ത ശ്രീധരൻ ചേട്ടൻ, കാസറ്റിൽ ഒത്തിരി കേട്ടിട്ടുണ്ട് ലവ് സ്റ്റോറിയിലെ ഗാനങ്ങൾ. ശ്യാം സാറിനോട് കടുത്ത ആരാധന. ഈ പേര് നോക്കി ചിത്രങ്ങൾ കണ്ടിരുന്ന ശീലം ഓർക്കാതിരിക്കാനാവില്ല. ഇന്നും ശ്യാം സാറിന്റെ ഗാനങ്ങളോട് ഒരു പ്രത്യേക താല്പര്യമാണ്. ശ്രീധരൻ അവണൂർ. ശരിയാണ് ശ്രീധരൻ ചേട്ടാ. അടുത്തത് ഈ ദീപ, ഈ പാട്ടെന്റെ ഭാര്യയ്ക്ക് ഡെഡിക്കേഷൻ ചെയ്യാത്തത് കൊണ്ട് പരാതി ഒന്ന് പറയണേന്ന്. അയ്യോ, ആനന്ദൻ ചേട്ടന്റെ വൈഫിന് വേണ്ടിയിട്ട് ഇനി വരുന്ന പാട്ട് എന്തേ മനസ്സിലെ ഒരു നാണം, ആ പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ. അടുത്തത് ഷീബ ചേച്ചി, ഗുഡ് ഈവനിങ് ദീപക്കുട്ടി, ഞാൻ ഷീബ കുമരകം. സുരലോക ജലധാര ഒഴുകി ഒഴുകി എന്ന ഗാനം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ്. സൗഹൃദവാണി കൂട്ടുകാർക്കും റേഡിയോ ഫാമിലിയിലെ എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ്. ഓക്കെ ഗുഡ് നൈറ്റ് ഷീബ ചേച്ചി. അടുത്തത് ശുഭരാത്രി ദീപ, ഗിരീഷേട്ടൻ ഒരു ശുഭരാത്രി എന്നുള്ളതാണ്. ശുഭരാത്രി ഗിരീഷേട്ടാ. അടുത്തത് ഹായ് മോളെ, അർജന്റീന തോറ്റ സങ്കടത്തിലായിരുന്നു, എന്നാലും മെസ്സേജ് ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ. ശുഭരാത്രി സുഖനിദ്ര ആരാ, നമ്മുടെ ബിന്ദു ചേച്ചിയാണ്. ബിന്ദു ചേച്ചി ഗുഡ് നൈറ്റ്. അടുത്തത് ലേഖ ചേച്ചി, ഒരു ഗുഡ് നൈറ്റ് എന്നിട്ടൊരു പിക്ചർ മെസ്സേജ് വന്നിട്ടുണ്ട്. ലേഖ ചേച്ചിക്കും ഒരു ശുഭരാത്രി അറിയിക്കുന്നു. അപ്പം നമുക്കിനി ഇനി ഒരാളുടെ കോളും കൂടി എടുത്ത് പാട്ട് വെച്ച് കൊടുക്കാനായിട്ടുള്ള സമയമില്ല. അഥവാ എടുത്താൽ തന്നെ നമുക്ക് ഒരു 2 മിനിറ്റോ 1 മിനിറ്റോ ഒക്കെ പാട്ട് കേൾപ്പിക്കാനുള്ള ടൈമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് വെറുതെ ഒരു പാട്ടിനെ നമ്മൾ കീറുമുറിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു പാട്ട് ഫുള്ളായിട്ട് കേൾക്കാൻ പറ്റുകയാണെങ്കിൽ അതല്ലേ നല്ലത്. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡിൽ നിന്നും ടച്ചാ ബൈ ബൈ പറയുന്നു. കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
1: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
0: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉത്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും. ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ലൂടെ

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ. റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
1: 8 o'clock.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ.

0: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-66-61.
0: സീറോ ഡെലിവറി. എവരിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
1: റേഡിയോ മക്ഫാസ്റ്റ് 90.4 രുചിക്കൂട്ട്, കൂടെയുള്ളത് ദീപ. വൈകുന്നേരമായാൽ ഒരു കപ്പ് ചൂട് ചായയോ കാപ്പിയോ നമ്മൾ കയ്യിലെടുക്കാറുണ്ട്. അങ്ങനെ കയ്യിലെടുക്കുന്ന സമയത്ത് അതിനൊപ്പം എന്തെങ്കിലും ഒരു കുറയ്ക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്നാക്ക് ഉണ്ടെങ്കിൽ എന്ന് ആ സമയം നമ്മൾ ചിന്തിക്കുമല്ലേ. എന്നാൽ മാത്രമേ ആ ചായയുടെയും കോഫിയുടെയും ഒരു പൂർണ്ണത നമുക്ക് കിട്ടുള്ളൂ. അത് കുട്ടികളായാലും മുതിർന്നവരായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. വൈകുന്നേരത്തെ സ്നാക്കിനോട് എല്ലാവർക്കും ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. അപ്പൊ ദിവസവും ഈ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്നതിന് പകരം വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുമായ ചില വിഭവങ്ങളാണ് ഇന്ന് ഞാൻ രുചിക്കൂട്ടിൽ പറയാൻ പോകുന്നത്. അതായത് ചായ സമയത്തെ കൂടുതൽ സ്പെഷ്യൽ ആക്കാനായിട്ടുള്ള ഒന്ന് രണ്ട് വിഭവങ്ങൾ, അല്ലെങ്കിൽ ഒന്ന് രണ്ട് റെസിപ്പീസ്. അതിൽ ഒന്നാമത്തെയാണ് ബ്രെഡ് വെച്ച് പോക്കറ്റ്സ്. വൈകുന്നേരത്തെ ചായക്കൊപ്പം ചൂടോടെ കഴിക്കാൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഈ ബ്രെഡ് വെച്ച് പോക്കറ്റ്സ് എന്ന് പറയുന്നത്. രണ്ട് ബ്രെഡ് സ്ലൈസിന്റെ അരികുകൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒന്ന് പരത്തി വെക്കുക. ഇനി ഒരു പാനിൽ അല്പം എണ്ണ ചൂടാക്കിയിട്ട് സവാള, ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ്, അങ്ങനെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ, വെജിറ്റബിൾസ്, ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും ഒറിഗാനോയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ മിക്സ് ബ്രെഡിനുള്ളിൽ നിറച്ചിട്ട് അരികുകൾ ജസ്റ്റ് ഇങ്ങനെ വെള്ളം പുരട്ടിയിട്ട് നമ്മളിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അല്പം വെണ്ണ പുരട്ടിയിട്ട് ഒന്ന് നമ്മളുടെ ഏതെങ്കിലും ഒരു നോൺ സ്റ്റിക് പാനിൽ രണ്ട് വശവും ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ടൊമാറ്റോ സോസിനൊപ്പം ചൂടോടെ കഴിക്കാൻ, നമുക്ക് ചായയോടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ബ്രെഡ് വെച്ച് പോക്കറ്റ്സ് എന്ന് പറയുന്നത്. അത് ഒന്നാമത്തേതാണ്. രണ്ടാമത്തേത് മസാല കോൺചാറ്റ് ഉണ്ട്. അത് 5 മിനിറ്റിനുള്ളിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി സ്നാക്കാണ്. വേവിച്ച സ്വീറ്റ് കോൺ ഒരു ബൗളിലാക്കിയിട്ട് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ സവാളയും തക്കാളിയും വെള്ളരിക്കയും മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഉപ്പും കുരുമുളക് പൊടിയും ചാറ്റ് മസാലയും കുറച്ച് മുളക് പൊടിയും നാരങ്ങാ നീരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ബട്ടർ ഇഷ്ടമുള്ളവർക്ക് ഒരല്പം ബട്ടറും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ചായക്കൊപ്പം നമുക്ക് ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് മസാല കോൺചാറ്റ്. ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ഒരുപാട് സംഭവങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു സ്നാക്ക് തട്ടിക്കൂട്ടണമല്ലോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കണമല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ഇതുപോലെ മാറ്റി മാറ്റി നമുക്ക് അവർക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇനി മൂന്നാമത്തേത് ഉരുളക്കിഴങ്ങ് ചീസ് കട്ട്ലേറ്റ്. ഈ ചീസ് കട്ട്ലേറ്റ് നമ്മൾ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. വേവിച്ച ഉരുളക്കിഴങ്ങ് അതൊടച്ചിട്ട് അതിലേക്ക് ഇഞ്ചി പച്ചമുളകൊന്ന് പേസ്റ്റ് ആക്കിയതും മല്ലിയിലയും ഉപ്പും കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ചെറിയ ഉരുളകളാക്കി നടുവിൽ ചെറിയ കഷ്ണം ചീസ് വെച്ചിട്ട് കട്ട്ലേറ്റിന്റെ ആകൃതിയിലാക്കണം. പിന്നെ ബ്രെഡ് ക്രംസിൽ ഒന്ന് പൊതിഞ്ഞിട്ട് ചെറിയ തീയിൽ എണ്ണയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുകയോ, ഇനിയിപ്പം എയർ ഫ്രൈർ ഉണ്ടെങ്കിൽ ക്രിസ്പി ആവുന്നതുവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുകയോ ചെയ്യാം. പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ ഉരുകിയ ചീസും ചേർന്നിട്ടുള്ള ഈ കട്ട്ലേറ്റ് ഒരു കപ്പ് ചൂട് ചായക്കൊപ്പം നല്ല കോമ്പിനേഷനാണ്. അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. സാധാരണ കട്ട്ലേറ്റ് പോലെ വലിയ പാടൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ഇന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിൽ ഈ പറഞ്ഞിട്ടുള്ള ഏത് നമ്മൾ ട്രൈ ചെയ്താലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. മസാല കോൺചാറ്റ് ആണെങ്കിലും അതുപോലെ ബ്രെഡ് വെച്ച് പോക്കറ്റ്സ് ആണെങ്കിലും പിന്നെ ഈ പറഞ്ഞ ഉരുളക്കിഴങ്ങ് ചീസ് കട്ട്ലേറ്റ് മൂന്നും നിങ്ങൾക്ക് മാറി മാറി ട്രൈ ചെയ്ത്, അല്ലെങ്കിൽ കുട്ടികളോ ഗസ്റ്റൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് നമുക്കൊരു വെറൈറ്റി ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ പഴംപൊരി, ഉള്ളിവട, പരിപ്പുവട, ഉഴുന്നുവട, ഇതൊക്കെ നമ്മൾ സ്ഥിരം കഴിച്ചു കഴിച്ചു വരുന്ന ഒരു സാധനമാണല്ലോ ചായയോടൊപ്പം. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെറൈറ്റി ആയിരിക്കും. അപ്പൊ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ ഇന്നത്തെ രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ, റേഡിയോ മക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
1: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയയില്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: സമയം

നഖങ്ങൾ വേണം എന്ന് ആഗ്രഹിക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ലല്ലേ. നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വലിയ വലിയ ക്ലാസ്സിലെ ശേഷിമാരുടെ കയ്യിലൊക്കെ നല്ല ഭംഗിക്ക് നഖമുള്ളപ്പോ നമ്മളൊക്കെ വിചാരിക്കാറുണ്ട് നമുക്കും ഇതുപോലെ ഉണ്ടായിരുന്നെങ്കിൽ. അങ്ങനെ നമ്മൾ വിചാരിച്ച് നഖം വളർന്ന് നിൽക്കുകയാണെങ്കിൽ മിക്കവരുടെ നഖം പൊട്ടിപ്പോവുകയാണ് ചെയ്യാറ്. അപ്പോ ഈ ഒരു പ്രശ്നം ഒരുപാട് വളർന്നിട്ടും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നഖം ഇപ്പോഴും വളർത്താൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നതെങ്കിൽ അവർക്കുള്ള ഒരു സൊല്യൂഷൻ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. വെൽക്കം ടു ചമയം വിത്ത് മീ ആർ ജെ അപർണ. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാണ്, നഖം വളർത്തുകയാണെങ്കിൽ നല്ല വൃത്തിക്ക് കൊണ്ടുനടക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഒരുപാട് അസുഖങ്ങൾ പരക്കുന്ന ഒരു സമയമാണ്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഈ നഖങ്ങള് എത്രത്തോളം വൃത്തിയായിരിക്കുന്നു അത്രത്തോളം നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ഇനിയിപ്പോ നഖം വളരുന്നില്ല, എന്തൊക്കെ ചെയ്തിട്ടും കുറച്ച് വളർന്നു വരും, പെട്ടെന്ന് പൊട്ടിപ്പോവാണ്, കട്ടി ഒട്ടുമില്ല എന്നാണ് പറയുന്നതെങ്കിൽ അങ്ങനെയുള്ളവർക്ക് നഖത്തിന് അല്പം കട്ടി വരാനും അല്പം തിളക്കമൊക്കെ കിട്ടാനുമായിട്ടുള്ള ഒരു സിമ്പിൾ ട്രിക്ക് അതാണ് പറയാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, വെളിച്ചെണ്ണയാണ് കേട്ടോ ഇതിന് നല്ല ഒരു ഉത്തമ സഹായി എന്ന് പറയുന്നത്. വെളിച്ചെണ്ണ നമ്മുടെ നഖത്തിലുണ്ടാകുന്ന കേടുപാടുകളൊക്കെ മാറ്റി നഖത്തിന് സ്വാഭാവികമായിട്ടുള്ള ഒരു തിളക്കം നൽകാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇടയ്ക്ക് വെളിച്ചെണ്ണ നഖത്തിൽ പരട്ടി കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നും പറഞ്ഞു ഒരുപാട് വെളിച്ചെണ്ണയൊന്നും കൈവിരലിൽ മുക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു കോട്ടണിൽ അല്പം വെളിച്ചെണ്ണ ഒരു രണ്ടോ മൂന്നോ തുള്ളി എടുക്കുക, എന്നിട്ട് നമ്മുടെ നഖത്തിൽ മെല്ലെ ഒന്ന് പോളിഷ് ചെയ്യുന്ന പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് നേരം കൈ വെള്ളത്തിലൊക്കെ ആയിട്ട് മുക്കി വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ അടുക്കളയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളിപ്പോൾ നനഞ്ഞു നിൽക്കുന്ന സമയത്ത്, അതായത് കൈവിരലുകളൊക്കെ നനഞ്ഞു നിൽക്കുന്ന സമയത്ത് ഒരിക്കലും ഷാർപ്പായിട്ടുള്ള വസ്തുക്കളിൽ തൊടാനോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നഖങ്ങളിലേക്ക് ബലം ചെല്ലുന്ന രീതിയിൽ കൈകൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ അടുക്കളയിലെ വർക്കൊക്കെ കഴിയുമ്പോൾ ഉടനെ തന്നെ നമ്മൾ കൈ കഴുകി കൈ തുടക്കുന്ന കൂട്ടത്തിൽ നഖത്തിലെ വെള്ളം മര്യാദയ്ക്ക് പോയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ഒരു കോട്ടൺ വെച്ചിട്ട് അതൊക്കെ ഒന്ന് തുടച്ച് മാറ്റി നീറ്റാക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്നത് നഖത്തിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇതുകൊണ്ട് കഴിഞ്ഞില്ല, ഒരുപാട് ആസിഡിറ്റി ഉള്ള ഐറ്റംസിലേക്കൊക്കെ നമ്മുടെ നഖങ്ങൾ ചുമ്മാ അങ്ങോട്ട് കൊണ്ടുപോയി ടച്ച് ചെയ്യാതെ ഇരിക്കുന്നതാണ് വളരെ നല്ലത്. പിന്നെ നെയിൽ പോളിഷ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ നല്ലതാണ് എന്ന് ഉറപ്പുള്ളത് മാത്രം സെലക്ട് ചെയ്യുക. നമുക്ക് ചില നെയിൽ പോളിഷ് ഒക്കെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഭയങ്കര എന്താ പറയാ നമ്മുടെ മൂക്കിലൂടെ തുളച്ചു കയറുന്ന സ്മെല്ലൊക്കെ ഉണ്ടാവില്ലേ, അത്രയും കട്ട കെമിക്കലുള്ള ഐറ്റംസ് ഒന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി മറ്റൊരു ഐറ്റം പറയുകയാണെങ്കിൽ വെണ്ടയ്ക്കില്ലേ, വെണ്ടയ്ക്ക വെണ്ടയ്ക്കയുടെ ആ ഒരു വഴുവഴുപ്പില്ലേ, അത് നമ്മുടെ നഖത്തിന് വളരെ നല്ലതാണ് കേട്ടോ. അപ്പൊ അത് ഇപ്പൊ വീട്ടിൽ വെണ്ടയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ചുമ്മാ നമ്മുടെ നെയിലിൽ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. റബ്ബ് ചെയ്യുമ്പോൾ ഒരുപാട് ശക്തിയിൽ ഉറക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ചിലർ ഈ നഖം വളരാനായിട്ട് അല്ലെങ്കിൽ നഖത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ നാരങ്ങ മുറിച്ചു വെക്കുക, നാരങ്ങ നീര് തേക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നാരങ്ങ ഇനി നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ എണ്ണയിൽ ചാലിച്ച് മാത്രം ചെയ്യുക കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നഖത്തിന്റെ ആരോഗ്യം ശ്രദ്ധിക്കാനായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആക്കാനായിട്ട് നമുക്ക് പറ്റും. ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ നഖത്തിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല ഒരു ഐറ്റമാണ് തേൻ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തേൻ ഉപയോഗിക്കാൻ പറ്റുന്നില്ല എങ്കിൽ, ഇപ്പോൾ രാത്രി കിടക്കുന്ന സമയത്ത് തേനൊക്കെ ഉപയോഗിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോട്ടൺ പാഡിൽ ഒന്നോ രണ്ടോ ഡ്രോപ്പ് എടുക്കുക, എന്നിട്ട് ചെറുതായിട്ട് ഒന്ന് കയ്യിൽ ഇങ്ങനെ നെയിൽ പോളിഷ് അടിക്കുന്ന പോലെ ഒന്ന് തേച്ചു കൊടുക്കുക. ഇത് എപ്പോഴും ചെയ്യണമെന്നില്ല, ഒന്നരോടം ചെയ്താൽ മതി. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ നഖത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പം അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നഖങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള കുറച്ച് ടിപ്സാണ് ഞാനിവിടെ പറഞ്ഞു തന്നത്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നല്ല ഭംഗിയുള്ള നല്ല നീളമുള്ള നഖങ്ങൾ ലഭിക്കും. അപ്പൊ അത്രേ ഉള്ളൂ, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചമയത്തിന്റെ എപ്പിസോഡിൽ നിന്ന് ഞാൻ ടാറ്റ ബൈ ബൈ പറയുകയാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ അപർണയാണ്. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

നമസ്കാരം, ഓർമ്മയിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ഞാൻ ആർജെ അപർണ. ഓർമ്മയിൽ ഇന്ന് മലയാളികളുടെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ MG രാധാകൃഷ്ണൻ. MG രാധാകൃഷ്ണന്റെ ശബ്ദത്തിലും സംഗീതത്തിലുമുണ്ട് കാലം തോൽക്കുന്ന മികവിന്റെ വശ്യത. ഭക്തിയും പ്രണയവും വേർപാടും നോവും വിരഹവുമെല്ലാം MG രാധാകൃഷ്ണന്റെ മുന്നിലെത്തുമ്പോൾ അതിലെല്ലാം തന്റെ ആത്മാവിനെ കുടിയിരുത്തുന്ന പ്രതിഭ. ഉറച്ച നിലപാടുകളും കർക്കശ്യവുമായിരുന്നു ജീവിതത്തിലെ മുഖമുദ്ര. സംഗീതത്തിനു മുകളിൽ ഒന്നിനെയും ഒരാളെയും താൻ പ്രതിഷ്ഠിക്കില്ല എന്ന് ഉറപ്പിച്ചുള്ള മുന്നോട്ടു പോക്ക്. വെല്ലുവിളികളെ അവസരമായി കണ്ട സംഗീതജ്ഞൻ. അതിനടയാളമായി പറയാവുന്ന സിനിമയായിരുന്നു മണിച്ചിത്രത്താഴ്.

സംഗീതജ്ഞനായി എം ജി രാധാകൃഷ്ണന്റെ തുടക്കം 1962 മുതൽ ലളിതഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയായിരുന്നു. ആകാശവാണിക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം ഗാനങ്ങൾ ഒരുക്കിയിരുന്നത്. പിന്നീട് ഗായകനുമായി. വേറിട്ട ആ ശബ്ദം മലയാള സംഗീതാസ്വാദകരുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിച്ചിരുന്നു. അരവിന്ദന്റെ തമ്പിലൂടെയാണ് രാധാകൃഷ്ണൻ സിനിമാ സംഗീത ലോകത്തേക്ക് എത്തിപ്പെട്ടത്. പിന്നീട് സർവകലാശാല, അച്ഛനെയാണ് എനിക്കിഷ്ടം, അദ്വൈതം, മിഥുനം, അഗ്നിദേവൻ, കണ്ണെഴുതി പൊട്ടും തൊട്ട്, രക്തസാക്ഷികൾ സിന്ദാബാദ്, വെള്ളാനകളുടെ നാട്, കാറ്റ് വന്ന് വിളിച്ചപ്പോൾ, അനന്തഭദ്രം, അങ്ങനെ എണ്ണം പറഞ്ഞ ഹിറ്റുകളുടെ അമരക്കാരനായി.

സംഗീതത്തിനോടൊപ്പം കവിതയും ഇഴകലർത്തിയായിരുന്നു അദ്ദേഹത്തിന്റെ യാത്ര. വരികളിലെ ആഴത്തിനൊത്ത് രാധാകൃഷ്ണൻ ഒരുക്കിയ സംഗീതം ജനഹൃദയങ്ങളിൽ അത്രമേൽ ആഴ്ന്നിറങ്ങിയിരുന്നു. ആവർത്തിച്ച് കേൾക്കാൻ തോന്നിക്കുന്ന നിരവധി അനശ്വര ഗാനങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച എം ജി രാധാകൃഷ്ണൻ 70-ാം പിറന്നാൾ ആഘോഷിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. 2010 ജൂലൈ 2 മലയാള സിനിമാ ലോകത്തിന് ആ തീരാനഷ്ടം നേരിടേണ്ടി വന്നത്. അവസാന കാലത്ത് കരൾ സംബന്ധമായ അസുഖങ്ങൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നു. ലളിത സംഗീതത്തിന്റെ ചേരുവകൾ സിനിമാ സംഗീതത്തിലും പ്രയോഗിച്ച വ്യക്തിയായിരുന്നു എം ജി രാധാകൃഷ്ണൻ.

നാഥ നീ വരും ഓ മൃദുലെ, എത്ര പൂക്കാലം പൂമുഖവാതുക്കൾ പഴന്തമിഴ് പാട്ടിഴയും പാടുവാൻ ഓർമ്മകളിൽ അല്ലിമലർക്കാവിൽ വന്ദേ മുകുന്ദഹരേ തുടങ്ങി ഇന്നും മലയാളികളുടെ ഇഷ്ടഗാനങ്ങളിൽ നിരവധി ഗാനങ്ങൾക്ക് അദ്ദേഹം ഈണമിട്ടിട്ടുണ്ട്. ചലച്ചിത്ര ഗാനത്തിനും ലളിത സംഗീത രംഗത്തിനും നിരവധി സംഭാവനകൾ നൽകിയ എം ജി രാധാകൃഷ്ണൻ എന്ന അതുല്യ പ്രതിഭയുടെ ജീവിതത്തിലൂടെയായിരുന്നു ഇന്നത്തെ ഓർമ്മയുടെ യാത്ര. ഓർമ്മയിൽ ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ അപർണ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: കൊച്ചി ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
1: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
0: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉദ്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മൈക്ക് ഫസ്റ്റ് 90.4 ലൂടെ മിത്ത

0: സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ സ്കിൻട്രല്ല കോസ്മെറ്റോളജി സെന്ററിൽ മുടികൊഴിച്ചിലിനുള്ള പി ആർ പി ട്രീറ്റ്മെന്റ്, കെമിക്കൽ പീലിംഗ്, ഹൈഡ്രാഫേഷ്യൽ തുടങ്ങിയ സ്കിൻ റിജുവിനേഷൻ ചികിത്സകളും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: பிரணய புஷ்பமே.
1: ஆஹா, எந்தா பாட்டு!
0: ஹிருதய
1: பிரணய நாயகன் முகம், பின்னணியில் கானகந்தரின் சப்தம், பாட்டு கேட்கானும் காணானும் ஒக்கே எந்தா பங்கி அல்லே கேசவா.
2: എന്താ പാട്ട്! മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകളെ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. സ്കൂള് വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
3: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: നിലാമണി.

പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.

0: സീറോ ഡെലിവറി.
1: സീറോ ഡെലിവറി?
0: യെസ്. അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012586661.
0: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കോസ്മെറ്റിക് ഗൈനക്കോളജി വിഭാഗത്തിൽ സ്ത്രീകളിലെ സ്വകാര്യ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം. വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം. ലോകോത്തര ചികിത്സാ സജ്ജീകരണങ്ങൾ.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: റേഡിയോ മെക്ഫാസ് 90.4.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
6: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
7: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
8: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: കൊച്ചി.
1: കേൾക്കാനും കാണാനും ഒക്കെ എന്താ ഭംഗി അല്ലേ കേശവ?
2: എന്താ പാട്ട്? മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകൾ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. സ്കൂള് വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡിയായിട്ടുണ്ട് കേട്ടോ.
3: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ.

എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെ സ്വീറ്റ് ഡ്രീംസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആർ ജെ അമൃത കാർത്തിക. നമ്മളെ ചില വീടുകളിലെ ഡ്രോയറുകൾ തുറന്നാല് ഒരു ചെറിയ ചരിത്രം തന്നെ നമുക്ക് കാണാൻ പറ്റും. പഴയ താക്കോലുകൾ, കാലഹരണപ്പെട്ട കലണ്ടറിലെ ചെറിയ ചിത്രങ്ങൾ, ഉപയോഗം തീർന്ന വാച്ച്, ആരുടെയോ കൈപ്പടയിൽ എഴുതിയ ഫോൺ നമ്പർ, ഇനി ഒരിക്കലും ഉപയോഗിക്കാത്ത ഒരു ടോർച്ചിന്റെ ബാറ്ററി, ഒന്നിനും വലിയ വിലയൊന്നുമില്ല. പക്ഷേ അവ കളയാൻ മാത്രം മനസ്സ് വരില്ലല്ലേ, കാരണം അതൊന്നും നമുക്ക് വെറും സാധനങ്ങളല്ല, ഒരു കാലത്തിന്റെ സാക്ഷികളാണ്. ചില ഓർമ്മകൾ വലിയ ആൽബങ്ങളിലല്ല, ഇങ്ങനെ തുറക്കാതെ ഇരിക്കുന്ന ഡ്രോയറുകളിലാണ് ഇന്നും കിടക്കുന്നത്.

0: 90.4 Radio Macfast. நாட்டுக்காருக்கு குட் நைட்.
1: சூப்பர் மார்க்கெட்டுகൾ வருவதற்கு முன்பு ஓரோ நாட்டிலும் எல்லாவர்க்கும் சொந்தம் என்று தோணுன ஒரு ചെറിയ കടയുണ്ടായിരുന്നു അല്ലേ. എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പോയാൽ കടക്കാരൻ പേര് പറഞ്ഞു വിളിക്കും. ചിലപ്പോൾ പണമില്ലെങ്കിൽ പിന്നെ തന്നാ മതി എന്ന് പറയും. സാധനം വാങ്ങാൻ പോയ 5 മിനിറ്റ് 10 മിനിറ്റ് സംസാരിച്ചിട്ടാണ് വീട്ടിലേക്ക് മടങ്ങിയത്. ഇന്ന് വലിയ കടകളിലെല്ലാം കിട്ടുന്നുണ്ട്. പക്ഷെ ആ ചെറിയ കടകളുണ്ടല്ലോ, ഈ മാടക്കടകൾ എന്നൊക്കെ നമ്മൾ പറയും, അവിടെ കിട്ടിയിരുന്ന ആ ഒരു മനുഷ്യ ബന്ധം മാത്രം എവിടെയോ നഷ്ടപ്പെട്ടതായിട്ട് ഇപ്പൊ തോന്നുന്നില്ലേ.

അതെ, നമ്മുടെയൊക്കെ വീട്ടില് എവിടെയെങ്കിലും ഒരു പഴയ കവറ് കണ്ടാല് അതൊന്ന് തുറക്കുന്നതിന് മുമ്പേ ഒരു ഒരു കൗതുകം ഉണ്ടാവും. അതിലെന്തായിരിക്കും? ചിലപ്പോൾ ഒരു വിവാഹ ക്ഷണക്കത്തോ, പഴയ ഫോട്ടോയോ, ബാങ്കിന്റെ പാസ്ബുക്കോ, ഒരാശംസ കാർഡോ, അതോ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് ആരോ എഴുതിയ ഒരു കത്തോ ആയിരിക്കും. ആ കവർ തുറക്കുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ, സമയം കുറച്ചു നേരം പിന്നിലേക്ക് നടക്കും. പഴയ പേപ്പറുകൾക്ക് പോലും ചിലപ്പോൾ ഒരു കാലത്തിന്റെ മണമുണ്ടാകുമെന്ന് മനസ്സിലാക്കുന്ന ഒരു നിമിഷം.

നമുക്കൊക്കെ വീട്ടില് പണ്ട് ചെറിയ ചെറിയ നിയമങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ? ഇന്ന് നിയമങ്ങൾ ഇല്ലെന്നല്ല, എന്നാലും ഓരോ വീട്ടിലും എഴുതി വെച്ചിട്ടില്ലാത്ത ചില നിയമങ്ങൾ ഉണ്ടായിരുന്നു. അതെ, സോഫയ്ക്ക് മുകളിൽ ചാടരുത്. ഇനി ഗസ്റ്റ് ആരെങ്കിലും വന്നാല് ആദ്യം വെള്ളം കൊടുക്കണം. റേഡിയോയിൽ വാർത്ത വരുമ്പോൾ ശബ്ദമുണ്ടാക്കരുത്. ഇനി രാത്രി ഭക്ഷണം എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കണം. അന്നതൊക്കെ വെറും നിയമങ്ങളായി തോന്നി, പക്ഷെ ഇന്ന് ഓർക്കുമ്പോ അതൊക്കെയായിരുന്നു അല്ലേ ഒരു വീടിനെ വീടാക്കിയ ചെറിയ ശീലങ്ങൾ. ഇന്ന് പലരും പലപ്പോഴും അവർക്ക് തോന്നുന്ന സമയത്ത് കഴിക്കുന്നു, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷേ ഒരുമിച്ചിരുന്ന് കഥകൾ പറഞ്ഞ് ചിരിച്ച ആ ഒരു കാലഘട്ടം ഇപ്പോൾ ഇല്ല പലരും.

കാണാനില്ലാത്ത സാധാരണ കാഴ്ചകൾ, അതെന്തൊക്കെയാണെന്നല്ലേ? ഒരു കാലത്ത് എല്ലാ ദിവസവും കണ്ടിരുന്ന ചില കാഴ്ചകളുണ്ട്. ഈ സൈക്കിളില് നമുക്ക് ഐസ് വിൽക്കാൻ വരുന്ന ചില ആളുകളുണ്ട്, കുട നന്നാക്കുന്നവരുണ്ടായിരുന്നു, കത്തി മൂർച്ചു കൂട്ടുന്നവരുണ്ടായിരുന്നു, പാത്രം വാങ്ങാൻ പഴയ തുണി ചോദിച്ചു വരുന്നവരുണ്ടായിരുന്നു. അന്നൊന്നും ആരും അവരെ അത്ഭുതത്തോടെ നോക്കിയിരുന്നില്ല, കാരണം അതൊക്കെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. ഇന്ന് ആ കാഴ്ചകൾ എവിടെയോ മറഞ്ഞുപോയി. പക്ഷെ മനസ്സിന്റെ ഏതോ കോണിൽ അവ ഇന്നും പഴയ അതേ നിറത്തിൽ ജീവിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ ഓർമ്മകളെ ഒന്ന് ചികഞ്ഞെടുത്താല് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. ഈ ഓർമ്മകൾ മനസ്സിലേക്ക് വരുമ്പോഴാണ് ആ ഒരു കാലത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുന്നത്, നഷ്ടങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുന്നത്, എത്രത്തോളം മൂല്യമുള്ള നാളുകളായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കപ്പെടുന്നത്. അങ്ങനെ ഇന്ന് ഈ ഓർമ്മകൾ നിങ്ങൾക്കായി സമ്മാനിച്ചുകൊണ്ട് സ്വീറ്റ് ഡ്രീംസിൽ നിന്നിവിടെ പറയുന്നു ആർജി അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

90.4 റേഡിയോ മാക്ഫാസ്റ്റ്. നാട്ടുകാർക്ക് കൂട്ടായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം അവസാനിക്കുന്നു. നാളെ രാവിലെ 5:45 അടുത്ത പ്രക്ഷേപണം ആരംഭിക്കും. ഏവർക്കും ശുഭരാത്രി.